നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 7, ജൂൺ 21, ഞായറാഴ്ച. ആദ്യമായി സുപ്രഭാതം.

നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: ഒരു വീടിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്താൽ അതിന്റെ വാതിൽ തീരെ ചെറുതാണ്. എന്നാൽ ആ വാതിലിൽ കൂടി വീടിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ. വാതിലിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്താൽ അതിൽ ഉറപ്പിച്ചിരിക്കുന്ന പൂട്ട് തീരെ ചെറുതാണ്. ആ പൂട്ട് തുറന്നാലേ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ. പൂട്ടിനേക്കാൾ തീരെ ചെറുതാണ് താക്കോൽ. എന്നാൽ ആ കൊച്ചു താക്കോലിട്ട് തിരിച്ചാലേ പൂട്ട് തുറക്കുകയുള്ളൂ. ചുരുക്കത്തിൽ, ഒരു കൊച്ചു താക്കോലാണ് വലിയ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉപാധി. വീട് എത്ര വലുതായാലും കൊട്ടാരമായാലും തുറക്കണമെങ്കിൽ കുഞ്ഞു ഉപകരണമായ താക്കോൽ അനിവാര്യമാണ്. ഗോലിയാത്ത് അചഞ്ചലനായ ദ്വന്ദ്വയുദ്ധ വിദഗ്ധനായിരുന്നു. താമ്ര ലോഹം കൊണ്ട് നിർമ്മിച്ച ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും പാൻസും ധരിച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയ കുന്തമാണ് ആയുധം. മുമ്പേ നടക്കാൻ പരിചയം ധരിച്ച പട്ടാളക്കാർ തന്നോട് അംഗം പൊരുന്ന് തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ വിട്ടുതരണമെന്ന് പറഞ്ഞ് അവൻ ദിവസങ്ങളായി ഇസ്രായേലിനെ പട്ടാളത്തെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയുടെ മുമ്പിൽ ഭ്രമിച്ചു നിൽക്കാതെ ശൗൽ രാജാവിനും പട്ടാളത്തിനും കഴിഞ്ഞില്ല. ഗോലിയാത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ കഴിയാതെ പോവുകയാണെന്ന് ഇസ്രായേലിനർക്ക് മഹാനാണക്കേടായിരുന്നു. ഈ സമയത്താണ് കൊച്ചു ദാവീദിന്റെ വരവ്. പടച്ചട്ടയില്ല, ഹെൽമെറ്റില്ല, ആയുധങ്ങളില്ല, അതൊന്നും ധരിച്ച ശീലവുമില്ല, ധരിക്കാനുള്ള ശാരീരിക വലുപ്പവുമില്ല. പക്ഷേ അവൻ അതിശക്തനായ ഗോലിയാത്തിനെ എതിരിടാൻ തന്നെ തീരുമാനിച്ചു. കീശയിലുണ്ടായിരുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് കവണിയിൽ വെച്ചു വലിച്ചുവിട്ടു. ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ കല്ല് തുളച്ചു കയറി അവൻ നിലം പൊത്തി. ആ കൊച്ചു ഉരുളൻ കല്ല് ദാവീദിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു. എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന കല്ല് വിശ്വാസസ്ഥിരതയുടെ അടയാളം മാത്രമായിരുന്നു. കായിക ബലത്തിൽ അഹങ്കരിച്ചവന് ദൈവാശ്രയം കൊണ്ടുള്ള മറുപടി. ഉരുൾക്കല്ല് ആയുധമാക്കിയവൻ പിൽക്കാലത്ത് രാജാവായി, യുദ്ധവീരനായി. വിശ്വാസാധിഷ്ഠിത ഭരണ സമ്പ്രദായം ഇസ്രായേൽ നടപ്പാക്കിയ രാജാവാണ് ദാവീദ്. അതുതന്നെയാണ് ദൈവം വിഭാവനം ചെയ്ത ഭരണ സമ്പ്രദായം. അതുകൊണ്ട് ദൈവം ദാവീദിനെ വിശേഷിപ്പിച്ചത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നായിരുന്നു. പ്രശ്നത്തെ നോക്കിയാൽ പരിഹാരമുണ്ടാവുകയില്ല. പ്രശ്നം വലുതായിരിക്കാം, പർവ്വത സമാനമായിരിക്കാം. എന്നാൽ പർവ്വതത്തിനും അപ്പുറം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങൾ കാണണം. ഉറപ്പും മനോഭാവവും ദൃഢനിശ്ചയവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഇവയുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാവുന്നതേയുള്ളൂ. ദൈവം കൂടെയുള്ളതാണ് ലോകം മുഴുവൻ കൂടെയുള്ളതിനേക്കാൾ ശ്രേഷ്ഠം. ജയത്തിന് കുതിര വ്യർത്ഥം. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സദ്വചനം, 9:15 ലോകസംഗീത ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 10:00 അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺ തുളസിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖം, 11:00 ഗോൾ വലയത്തിനുമപ്പുറം ലോകകപ്പ് വിശേഷങ്ങളുമായി പ്രത്യേക പരിപാടി, 12:30 ആകാശവാണി വാർത്തകൾ, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3:30 ഓർമ്മ, 4:00 പോപ്കോൺ, 5:00 യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 5:15 സിൽവർ സ്ക്രീൻ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 ശുഭയാത്ര, 8:15 സംഗീത ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 9:00 ഗോൾ വലയത്തിനുമപ്പുറം പുനഃപ്രക്ഷേപണം, 10:00 നിശാഗന്ധി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

സാങ്കേതിക കാരണങ്ങളാൽ ആകാശവാണി വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നു. ശ്രോതാക്കൾ ക്ഷമിക്കുക. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം.

0: ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 7 o'clock. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ദിവസം ഒരുപാട് പ്രത്യേകതയുണ്ടല്ലോ. ഇന്ന് June 21. നമ്മൾ ഇന്നലെ തന്നെ ഒരു പ്രത്യേകത ഓൾറെഡി സോങ്സ് ഓൺ ഡിമാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം, അതായത് ആരോഗ്യവും സംഗീതവും കൂടി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. സംഗീതവും നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സംഗീതം, പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാ രോഗത്തിനും ഒരു ശാന്തത ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ദിനമാണ്. അതായത് നമ്മളുടെ യോഗ ഡേ ആണ്, അതുപോലെ തന്നെ വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പോൾ യോഗയുടെ ശാന്തത അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ മാന്ത്രികത, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് June 21 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നെന്ന് പറയുന്നത് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഊർജം പകരുന്ന ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു ദിവസം ഉള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, അച്ഛന്മാർക്കുള്ള ദിവസമാണ്. നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കും, ഫാദേഴ്സ് ഡേയും ആഘോഷിക്കണ്ടേ? അച്ഛന്മാർക്കുള്ള ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. കാരണം മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ജൂൺ മാസത്തിൽ നമ്മൾ ഫാദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം ഇന്ന് ലോക സംഗീത ദിനമാണ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര യോഗ ദിനമാണ്. പിന്നെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണെന്നാണ് ഇന്ന് പറയുന്നത്. ചെറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം വർഷത്തിൽ ഒന്ന്, അതിന് വേനലയനാന്ത ദിനം എന്ന് പറയും. അത് ഇന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ പ്രകൃതിയുടെയും കാലാവസ്ഥാ മാറ്റങ്ങളുടെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ദിനം കൂടിയാണിന്ന്. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് നമുക്ക് മ്യൂസിക് ഡേ, യോഗ ഡേ, ഫാദേഴ്സ് ഡേ, ഇത് മൂന്നും കൂടിയാണ് ഇന്നത്തെ ദിവസം എത്തിയിരിക്കുന്നത്. പിന്നെ ചരിത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1893 ആദ്യത്തെ ഫെറസ് വീൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഇന്നാണ്. അതുപോലെ ബ്രസീൽ മൂന്നാം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് 1970 ഈ ഒരു ദിവസമായിരുന്നു. പിന്നെ 97 WNBA വനിതാ ബാസ്കറ്റ്ബോൾ ലീഗ് ആരംഭിച്ചതും ഈ ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇന്ന് അല്ലാണ്ട് നമുക്കുള്ളത്. പക്ഷെ എടുത്തു പറയേണ്ട മൂന്ന് പ്രത്യേകതകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫാദേഴ്സ് ഡേ, അതുപോലെ മ്യൂസിക് ഡേ, യോഗ ഡേ. അപ്പൊ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് ആഘോഷിക്കണ്ടേ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ? അപ്പൊ എന്തായാലും വേഗം തന്നെ വിളിച്ചോളൂ 0469273033 എന്ന നമ്പറിലേക്ക്. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അറിയിക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ടായിരുന്നു. ഹലോ, യെസ്, ഗുഡ് മോർണിംഗ് അനിലേട്ടാ. ആ, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് കൊറേ പ്രത്യേകതകളുള്ള ദിവസമാണ്. പിന്നെ ഫാദേഴ്സ് ഡേ.
1: ഫാദേഴ്സ് ഡേ അപ്പൊ സംഗീത ദിനം വെച്ചാൽ നമ്മുടെ നമുക്ക് ചിലപ്പം ദുഃഖങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കേൾക്കുന്നതാണ്.
0: അതെ, പറയൂ, ആശംസ പറയൂ. തീർന്നോ?
1: പിന്നെ സന്തോഷേട്ടാ.
0: നിങ്ങൾ ഓരോരുത്തർക്കും ഇരട്ടപ്പേര് ഇട്ടോണ്ടിരിക്കല്ലോ അനിലേട്ടാ.
1: അല്ല, പുള്ളി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പുള്ളി പറയും
0: പേരിട്ട്. അപ്പൊ സന്തോഷ് ഏട്ടൻ, സുഭാഷ് ഏട്ടൻ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണല്ലേ.
1: പിന്നെ ഇന്ന് യോഗാ ദിനമല്ലേ, യോഗാ ദിനത്തിന്റെ ആശംസ, അതുപോലെ സംഗീത ദിന ആശംസകൾ.
0: ഓക്കെ അനിലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
1: എന്ത്
0: അടിപൊളി പാട്ടൊക്കെ അങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ അങ്ങനെ നമ്മളുടെ അച്ഛന്മാർക്ക് എല്ലാവർക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. കാരണം ഇപ്പോഴും നമ്മൾ പറയും, നമ്മൾ അമ്മമാരുടെ കാര്യമൊക്കെ എപ്പോഴും ബൂസ്റ്റ് ചെയ്ത് പറയാറുണ്ടല്ലേ, പക്ഷെ അതിൻ്റെ ഇടയിൽ വേറൊരാളും കൂടി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും, കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഇടയിൽ നമ്മളുടെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന എപ്പോഴും നമ്മുടെ അമ്മമാരായിരിക്കും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അമ്മയോട് വഴി നീ അവളോട് പറ അല്ലെങ്കിൽ എന്താ അവളെത്തിയോ, നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്നുള്ള കോണ്ടാക്ട് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള അച്ഛന്മാരൊക്കെ കുറച്ചും കൂടി ഫ്രീഡോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ഇടപഴകുന്നതാണ്. പക്ഷെ കുറച്ച് ഏജ് കുറച്ചുകൊണ്ട് ബാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന അച്ഛന്മാരാണ്. പക്ഷെ മനസ്സ് നിറയെ സ്നേഹവും വാത്സല്യം ഉള്ളവരാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ കുറച്ച് മടിയാണ്. അപ്പൊ എല്ലാം നമ്മുടെ അമ്മമാരോട്, നമ്മളാണെങ്കിൽ അച്ഛനോട് പറയണം തന്നെ, അമ്മ ഒന്ന് പറ അമ്മ എന്ന് പറയും, തിരിച്ച് അതുപോലെ തന്നെ അമ്മയോട് പറയാം. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാ അച്ഛന്മാർക്കും ഒരു സ്പെഷ്യൽ ഫാദേഴ്സ് ഡേ വിഷസ്. നിങ്ങളുടെ സ്നേഹം, കരുതൽ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് എവിടെ പോയാലും നമ്മളെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല, പക്ഷെ അമ്മയെ കൊണ്ട് എപ്പോഴും വിളിപ്പിക്കും, പക്ഷെ നമ്മളെ ഡയറക്റ്റ് വിളിക്കില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, അച്ഛനോടുള്ള സ്നേഹമാണെങ്കിലും അച്ഛനെ തിരിച്ചാണെങ്കിലും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് അച്ഛനെന്ന് പറയുന്നത്. പുറത്തധികം കാണിക്കാത്ത, പ്രകടിപ്പിക്കാത്ത ആൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറേയൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേയൊക്കെ കുട്ടികളോടാണെങ്കിലും ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെ ഇടപഴകുന്നുണ്ട്. പക്ഷെ ഒരു ടൈമിൽ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഏജൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അധികം പിന്നെ കൂടുതൽ ഓവറായിട്ട് നമ്മൾ സ്കൂളിലെ കാര്യമൊക്കെ വന്ന് പറയുമ്പോഴേക്കും അതൊക്കെ അമ്മയോടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അച്ഛനോട് വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്ന് ഇപ്പം നേരെ തിരിച്ചാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലേ അവരോട് ആരോ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ടൈമിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണമെന്ന് പണ്ട് മുതലേ വന്നിട്ടുള്ള ഒരു കീഴ്വഴക്കം പോലെ. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുള്ള സ്നേഹം മാത്രമാണ്. അപ്പം നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ പെരേര.
0: ഗുഡ് മോർണിംഗ് മിസ്റ്റർ പെരേര. ശംസുദിനിക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പൊ ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ.
2: സംഗീത ദിനം,
0: സംഗീത ദിനമുണ്ട് ഇന്ന്, യോഗ ദിനമുണ്ട്, അച്ഛന്മാരുടെ ദിവസമാണ്.
2: അത് ശരി.
0: ആ, ഇന്ന് ഒത്തിരി പ്രത്യേകതകളുണ്ട്.
2: അതെ
0: അതെ അതെ. അപ്പൊ ഇന്നത്തെ വിശ്വസ് ആർക്കാ ശംസുദിനിക്ക?
2: അപ്പൊ ഇന്നത്തെ വിശ്വസ് ഷീബ കുമരകം നെടിയറ പുത്രത്താണ്, സീമ സിറാട്ട് അനിൽ. അതോടൊപ്പം നമ്മുടെ ഈ മക്ഫാസിന്റെ എല്ലാ ആർജേഷനും കൂടിയാണ് പ്രത്യേക ആശംസ അറിയിക്കുന്നത്.
0: ഓക്കെ, ശംസുദിനിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ.
2: ഓക്കെ.
0: അപ്പൊ നമ്മൾ ഫസ്റ്റ് പാട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടെന്നുള്ളതല്ല, അവരുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളോടുള്ളത്. അപ്പൊ അത് വെച്ചിട്ടൊരു പാട്ട് കേൾപ്പിക്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം, അതിനുശേഷം വിഷസിലേക്ക് വരാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് മൂന്ന് പ്രത്യേക ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അല്ലെ. യോഗ ഡേ, ഫാദേഴ്സ് ഡേ, പിന്നെ മ്യൂസിക് ഡേ. മ്യൂസിക് ഡേയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു ദിവസം ഒരു ഇത്ര സമയം പോലും നമുക്ക് പാട്ട് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. പാട്ട് കേൾക്കാത്ത ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. നമ്മുടെ മനസ്സിലുള്ള സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനെ ഏത് രീതിയിലുള്ളിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് വരെ നമ്മൾ ഒരു മ്യൂസിക് തീരുമാനിക്കുന്നുള്ളതാണ്. ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ സന്തോഷമുള്ള പാട്ടാണെങ്കിൽ നമ്മുടെ മൈൻഡ് ടോട്ടലി മാറിയിട്ട് അപ്പോഴേ ഹാപ്പി ആവും. അതുപോലെ തന്നെ തിരിച്ച് ഒരു സാഡ് ആയിട്ടുള്ള ഒരു പാട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആ വിഷമം വരും. ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ടുണ്ടല്ലോ, അച്ഛൻ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ സോങ്, അത് കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു ഫീൽ അല്ലേ നമുക്ക്. അതിൻ്റെ ആ ഒരു മ്യൂസിക്കൊക്കെ വരുമ്പോഴേക്കും ആ ഒരു അച്ഛന് നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് നമ്മളെ കണ്ണു നിറയ്ക്കല്ലേ. അപ്പം ആ ഒരു ടൈപ്പിലുള്ള പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ഏത് പാട്ടാണെങ്കിലും ആ പാട്ടിലടങ്ങിയിരിക്കുന്ന ഒരു ഇമോഷൻ അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് പാട്ടിന്റെ ശക്തി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. നാരായണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുപ്രഭാതം, ശുഭദിനം. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നാരായണൻ നായരുടെ ആശംസകൾ. അടുത്തറിഞ്ഞ് കൂടെ നിൽക്കാനും വിശ്വാസത്തോടെ ചേർത്ത് നിർത്താനും ചില രക്തബന്ധങ്ങളെക്കാൾ നല്ലത് കൂടെ പിറപ്പ് പോലെയുള്ള ചില സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നാരായണൻ ചേട്ടാ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമ്മുടെ സാന്നിധ്യം ആരുടെയെങ്കിലും മനസ്സിന് സമാധാനമാകുമെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കണം. നിങ്ങളെ പിടിച്ചു നിർത്താൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതം തന്ന ഏറ്റവും വലിയ സമ്പത്താണ്. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. പി കെ വി കിടങ്ങറ, അതായത് നമ്മുടെ വേണുഗോപാലേട്ടനാണ് കിടങ്ങറയിൽ നിന്ന്, അത് ഷോർട്ടാക്കിയതാണ്. ഓക്കെ, വേണുഗോപാലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അതുപോലെ തന്നെ നാരായണൻ ചേട്ടനും വേണുഗോപാലേട്ടനും എല്ലാവർക്കും സ്പെഷ്യൽ ഫാദേഴ്സ് ഡേ ആശംസകൾ കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സുലൈ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ഒരുപാട് ഓടുന്ന ചില ദിനങ്ങൾ ഓട്ടത്തിൽ തളർന്നു പോയേക്കാം, പക്ഷേ ഉള്ളിലെ ലക്ഷ്യം അകന്നു പോകരുത്. ഓട്ടം തുടരാനുള്ളതാണ്, സ്വപ്നങ്ങൾ നേടാനുള്ളതാണ്. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കൗട്ട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അഷ്റഫിക്കാണ് അയച്ചിരിക്കുന്നത്. 1000 പേര് പറയുന്നതിലല്ല, നമ്മുടെ ഉള്ളിൽ നമുക്കറിയുന്ന നാം തെറ്റിയിട്ടില്ല എന്ന ഉറപ്പിലാണ് ഓരോ മനുഷ്യന്റെയും സമാധാനം. സ്വന്തം മനസാക്ഷിയെ പരിഗണിക്കുക. ശുഭദിനം നേരുന്നു എല്ലാവർക്കും. ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് സൺഡേ ആണല്ലേ, ഇന്ന് പൊതുവെ എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ്. പല കാര്യങ്ങൾക്ക് നമ്മൾ മടിച്ച് താമസിച്ചിരിക്കുന്ന ദിവസമാണ്. പക്ഷെ ആ മടി ഗ്രീറ്റിംഗ് കാർഡ്സിൽ കാണിക്കരുത്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ നേരത്തെ വിളിക്കണം. 7:09 ആകുമ്പോഴേക്കും വിളിച്ചു കഴിഞ്ഞാൽ ചടപടേന്ന് നമ്മൾ ആകപ്പാട് ധൃതിയായിപ്പോ. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ലില്ലിക്കുട്ടി ചേച്ചിക്ക്. ഗുഡ് മോർണിംഗ്.
1: മനസ്സിലായല്ലോ, അതിലൊരുപാട് സന്തോഷം.
0: ആ, എന്നെ മനസ്സിലാവാണ്ട്.

0: ചിന്തിക്കുന്ന പോലെ ആദ്യമായിട്ട്. കാരണം നമ്മുടെ നമുക്ക് ഒരുപാട് അച്ഛന്മാരുണ്ടല്ലോ ഇതിനകത്ത്.
1: അതെ,
0: നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും പ്രാദേശിക അച്ഛൻസ് ഞാൻ എന്റെ കുടുംബം അറിയിക്കുന്നു.
1: ഓക്കെ,
0: എല്ലാവരും സന്തോഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് അടിച്ചു പൊളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സ്റ്റാർട്ടിങ്
0: ആണെന്ന് കുറെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷം രാവിലെ ഇങ്ങനെ വിളിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യക്കാരനൊക്കെ വിളിക്കുന്ന വലിയ ഒരുപാട് കേൾക്കുന്ന.
1: അതെ അതെ, അപ്പൊ എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വിഷസ് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ശരി, മോഹന ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. തീർച്ചയായിട്ടും.
0: അതുപോലെ നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും, അതുപോലെ എനിക്കും ഞങ്ങളുടെ പിള്ളേരുടെ കഥ ഒരച്ഛനെ
1: വിളിച്ചിട്ടുണ്ട്. ആ അച്ഛനും ഇരിക്കട്ടെ ഒരു ആശംസ.
0: കാരണം ഞങ്ങൾ പള്ളിയില് ഭയങ്കര പരിപാടിയാ.
1: ശരി, അപ്പൊ പരിപാടിയൊക്കെ നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലവരുടെ വിഷയുന്നു കേട്ടോ. ഓക്കെ, ആഹാ, അത് ശരി. അപ്പൊ അതൊക്കെ നടക്കട്ടെ. ഓക്കെ ലില്ലിക്കുട്ടി ചേച്ചി,
0: എന്റെ അച്ഛനില്ല, എന്റെ അച്ഛനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഒരുപാട് സന്തോഷവും ഒരുപാട് സ്നേഹിച്ച അച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് 8 വർഷമായി.
1: ഓക്കെ,
0: കാരണത്തില് ഓർക്കുന്നു.
1: ശരി, അപ്പൊ എന്തായാലും നല്ലൊരു വിഷയം. ഓക്കെ ലില്ലിക്കുട്ടി ചേച്ചി, ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് 2-3 ദിവസങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ യോഗ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ പിന്നെ നമ്മൾ കുറച്ച് സ്ലിം ആവാൻ വേണ്ടിട്ട്, അങ്ങനെയല്ല. ശരിക്കും മാനസിക മെന്റലി നമ്മൾ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. യോഗ എന്നും ശീലാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
1: ഇതാരാ വിളിക്കുന്നത്?
2: അനിക
1: കൃഷ്ണൻ ചുമത്രയിൽ നിന്ന്. ഈ അനിക ആരുടെ മോളാണ്? ഇതാരുടെ മോളാണ് അനിക? മഞ്ജു കൃഷ്ണകുമാറിന്റെ ആണോ? ഓഹ്, മഞ്ജു കൃഷ്ണകുമാറിന്റെ മകൾ അനികക്കുട്ടി ഇന്ന് വിളിച്ചത് കൃഷ്ണകുമാറേട്ടന് വിഷസ് അറിയിക്കാനാണോ? പറഞ്ഞോ. അപ്പൊ അച്ഛനോട് എന്താ പറയാനുള്ളത്? ഹലോ, എന്താന്ന് അച്ഛനോ?
2: ഫാദേഴ്സ്
1: ഡേ ആശംസകൾ. ഓക്കെ, അപ്പൊ അനിക കുട്ടിയുടെയും പിന്നെ ചേച്ചിയാണോ അനിയത്തിയാണോ? ഇത് അനിയത്തിയല്ലേ? ആ, ചേച്ചിയുടെ പേരെന്തായിരുന്നു? മയൂഖയ്ക്കും. ആ ഓക്കെ, മയൂഖ ആൻഡ് അനിക, അപ്പൊ രണ്ടുപേരുടെയും അച്ഛൻ നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഫാദേഴ്സ് ഡേ വിഷസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്
2: കേട്ടോ.
1: ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെടാ, ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ അനിക കുട്ടിയാണ് വിളിച്ചത് കൃഷ്ണകുമാറിന് ഒരു സ്പെഷ്യൽ വിഷസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ആ വിഷസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പാട്ടിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ, ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, പവിത്രം സിനിമയിലെ ഒരു പാട്ടുണ്ട്, നമ്മളെ പെട്ടെന്ന് നമ്മളുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് സംഗീതത്തിന് സാധിക്കുന്നുള്ളത് സത്യമാണ്. അപ്പൊ അതിലൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അതിന്റെ പല്ലവി കേൾക്കുമ്പോഴേക്കും നമ്മൾ വളരെ വിഷമത്തോടുകൂടി കേട്ടിട്ട് പെട്ടെന്ന് നമ്മളൊരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു പാട്ടുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ആദ്യത്തെ പല്ലവി കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫീലിങ്സ്, അതായത് ആ സിനിമയുടെ ഇമോഷൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു പോക്കുണ്ട് ആ പാട്ട്. പെട്ടെന്ന് നമ്മൾ സാഡായിട്ടിരുന്ന ആ ഇമോഷൻ പെട്ടെന്ന് ഹാപ്പിയിലേക്കാകുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കാം, പക്ഷെ അതിന് മുൻപായിട്ട് ഒരു കോളം കൂടി ഉണ്ട്. ഹലോ
3: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോളെ.
1: യെസ്, ലീല ചേച്ചിയാണോ?
3: അതെല്ലോ.
1: ലീല ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ കൊറേ ആയി. എങ്ങനെയുണ്ട്, പനിയൊക്കെ മാറിയോ? അയ്യോടാ, അത് ശരി. എന്നിട്ട് മരുന്നൊക്കെ വാങ്ങിയോ?
3: മരുന്നൊക്കെ വാങ്ങി, വെയിലിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്.
1: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും റെസ്റ്റ് ഒക്കെ എടുക്ക്. ഇത്രയും നാളും ജോലിയൊക്കെ ചെയ്ത് ഓടി നടന്നില്ല, ഇനിയിപ്പോ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്ക്. ഓക്കെ,
3: നമ്മുടെ യോഗ ദിനമല്ലേ?
1: അതെ.
3: ഞാൻ ജോലി ചെയ്യുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആയുർവേദം നെടുമ്പുറം.
1: അത് ശരി.
3: ആയുർവേദ ആരോഗ്യ കേന്ദ്രത്തിന്റെ അടുത്തിരുന്നാണ് പ്രാഥമിക. ഇന്ന് അവിടെ യോഗ ക്ലാസ് ഉണ്ട്. യോഗ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, എല്ലാരും മനസ്സിലാക്കി. യോഗയ്ക്ക് വരാൻ

0: പറ്റുന്നവരെല്ലാം ചെയ്യാൻ പറ്റുന്നവരെല്ലാം അത് ചെയ്യണമെന്ന്.
1: ശരി, ഓക്കെ ലീല ചേച്ചി. അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും കേട്ടോ. ഓക്കെ ലീല ചേച്ചിക്ക് നല്ലൊരു ഡേ ആയിരിക്കട്ടെ. എല്ലാ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ.
0: റേഡിയോ ഞാൻ കേട്ടില്ല, ഓടി നടന്ന് ജോലിയായിരുന്നു.
1: ആ ഓടി നടക്ക, ഓടി നടക്ക്, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്ക്. ഓക്കെ ഓക്കെ ലീല ചേച്ചി, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745-61112, 9745-61112. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

അങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വീണ്ടും തിരികെയാണ്. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0469273033, വാട്സ്ആപ്പ് നമ്പർ 9495730333. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നദീറത്തെയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ദീപമോളെ, യോഗ കഴിഞ്ഞു, ഇപ്പോൾ 6 മണിക്ക് തുടങ്ങി യോഗ ദിനാശംസകൾ. ഇനി മാക്ഫാസ്റ്റിലൂടെ സംഗീതം കേൾക്കാം. സംഗീത ദിനാശംസകൾ, പിന്നെ ഫാദേഴ്സ് ഡേ ആശംസകൾ. എല്ലാ അച്ഛന്മാർക്കും എന്റെ ഉപ്പയ്ക്കും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ. പിന്നെ എന്റെ പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ പൊന്നു ദീപമോൾക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നദീറത്തേക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അതുപോലെ തന്നെ യോഗ ഡേ, മ്യൂസിക് ഡേ, എല്ലാത്തിന്റെ ആശംസകൾ നമ്മളും കൈമാറുന്നു. നെക്സ്റ്റ് മെസ്സേജ് രാജപ്പൻ ചേട്ടന്റെയാണ്. രാജപ്പൻ ചേട്ടൻ എന്താണ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കട്ടെ. ജൂൺ 21, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ രാജപ്പൻ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ, ഹാപ്പി ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സിറാജാണ്, വയനാട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപ, ജീവിതം എന്ന മഹാസാഗരത്തിൽ അചഞ്ചലമായ ദീപസ്തംഭമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട എന്റെ ഉപ്പ ചുട്ടുപൊള്ളുന്ന ജീവിത ഗ്രീഷ്മങ്ങളിൽ തണുപ്പേകുന്ന മരുപ്പച്ചയായും കർമ്മപഥങ്ങളിൽ ഇടറാതെ നടക്കാൻ പഠിപ്പിച്ച മാർഗദർശിയായും എനിക്കെന്നും തണലായി നിന്നു. ചോര നീരാക്കി സ്വന്തം മോഹങ്ങളെ നെഞ്ചിലൊതുക്കി എന്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണച്ചിറകുകൾ നൽകിയ ആ നിസ്വാർത്ഥ ത്യാഗത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. വിയർപ്പ് തുള്ളികളാൽ എന്റെ ഭാവിയുടെ ശിലാസ്ഥാപനം നടത്തിയ സ്നേഹത്തിന്റെ നിതാന്തമായ ഉറവയായ എന്റെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വാക്കുകൾക്കതീതമായ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ പിതൃദിനാശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ദീപയ്ക്കും ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം. സ്നേഹത്തോടെ, സിറാജ്, വയനാട്. ഓക്കെ, സിറാജിന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ, അതുപോലെ തന്നെ ഉപ്പയ്ക്ക് ഫാദേഴ്സ് ഡേ ആശംസയും കൂടി അറിയിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും ശരിയാണല്ലോ, നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ്. ഇപ്പം പുറത്തൊക്കെ പ്രവാസികളായിട്ടുള്ള അച്ഛന്മാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നാട്ടിലാണ്, നമ്മളുടെ കേരളത്തിൽ നിൽക്കുക, നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ പുറത്തു പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന എത്രയോ അച്ഛന്മാരാണുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു മുക്കാൽ ഭാഗവും ഈ പറഞ്ഞ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു വിടാനും എല്ലാത്തിനും, അവരുടെ ബാക്കി കാര്യങ്ങൾക്കും എല്ലാത്തിനും എന്നും കഷ്ടപ്പെട്ട് റിട്ടയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് എത്തുമ്പോഴേക്കും ആയിരിക്കും, പക്ഷെ അപ്പോഴേക്കും ആരോഗ്യവും പോവും, എല്ലാം ഇതായിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മളുടെ ഒരാളായിട്ട് ഇരിക്കുന്ന ഒരാളാണ് അച്ഛനെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്ന അവരുടെ സന്തോഷങ്ങളും, അവർക്ക് വേണ്ടിയിട്ട് അവർ, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും, അവരുടെ സന്തോഷങ്ങളും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകും, നമ്മളല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകും, നമ്മൾ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും, അതിനിപ്പോൾ ഓർഡർ ചെയ്യണമെന്ന് തോന്നി, നമ്മൾ അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അവരുടെ സന്തോഷമൊക്കെ എന്തായിരിക്കും എന്നുള്ളത്. അവർ സുഹൃത്തുക്കളെ ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. അവർ പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ നമ്മളെ കൂട്ടാണ്ട്? ഇല്ല. അവർ പുറത്തു പോയി സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ അവരുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന രണ്ടുപേരാണ് അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. അപ്പോൾ അവരോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ജന്മം കഴിഞ്ഞാലും തീരില്ല എന്ന് പറയില്ലേ, അത്രത്തോളമാണ് നമുക്ക് വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ നമ്മൾക്ക് പ്രായം കുറച്ച് ഏറിയിട്ടുള്ള അച്ഛന്മാരുണ്ടല്ലോ. ഇപ്പോഴത്തെ അച്ഛന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുറച്ചും കൂടി അടിച്ചുപൊളി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മക്കളായിട്ട് പുറത്ത് ചുറ്റാൻ പോകുന്ന, പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ സിറാജൊക്കെ ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ എഴുതുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല എഴുത്തിന് നന്ദി സിറാജ്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. സുജ ചേച്ചിയാണ് രവി പേരൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുടുംബത്തിലെ വിളക്കാണ് അമ്മയെങ്കിൽ ആ വിളക്കിൽ സ്വയം എരിഞ്ഞു തീരുന്ന തീയാണ് അച്ഛൻ. മക്കളെ സ്നേഹിക്കുന്ന, മക്കൾക്കായി ജീവിക്കുന്ന സ്നേഹനിധിയായ എല്ലാ അച്ഛന്മാർക്കും പിതൃദിനാശംസകൾ. ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന പുണ്യജന്മം. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് സുജ ചേച്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സുജ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, സംഗീത ലോകത്തിന്റെ ആത്മാവും മനസ്സിന്റെ ചിറകുമാണ് സംഗീതമില്ലാത്ത ജീവിതം. ഒരു ഇച്ചിരി കൂടി വലിയ തെറ്റ് തന്നെ പ്ലേറ്റോയുടെ വാക്കുകളാണ് കേട്ടോ. പാടാം, നമുക്ക് പാടാം കേട്ടോ. നമ്മുടെ സജിച്ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണോലയ, ലയകോടി ഗുണം ഗാനം, ഗാനാത്പരതരം നഹി എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി അയച്ചിട്ടുണ്ട്. എന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താവോ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് സജി ചേട്ടാ. സജി ചേട്ടാ, ഹാപ്പി ഫാദേഴ്സ് ഡേ, പിന്നെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ, മ്യൂസിക് ഡേ ആശംസ. സജിച്ചേട്ടനൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞിട്ടുള്ള സംഗീത ദിനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ സജിച്ചേട്ടനൊക്കെ പറയാനുണ്ടാവും.
ഓക്കെ, അപ്പൊ എന്തായാലും നല്ലവരുടെ വിഷയുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മളുടെ ആകാശാണ്. ഹായ് നമസ്കാരം ദീപചേച്ചി, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അച്ഛന് ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. അതുപോലെ ആകാശിന്റെ അതിന്റെയൊക്കെ അച്ഛനെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അവരിങ്ങനെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, എവിടെ പോയാൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന അച്ഛന്റെ സന്തോഷവും അമ്മയുടെ സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രണ്ട് ആൾക്കാരാണ് അവർ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ശരിക്കും ഇങ്ങനെ തൊഴുകാന്ന് അറിയത്തില്ലേ. ഞാൻ അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട് ആകാശിന്റെ. അപ്പൊ അത്രത്തോളം അച്ഛനും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും തരുന്നു കേട്ടോ ആകാശേ. പിന്നെ സംഗീതം ആസ്വദിക്കുന്ന എല്ലാവർക്കും ലോക സംഗീത ദിനാശംസകളും നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സംഗീത ഗുരുനാഥൻ ജെയിൻ സാറിനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു പിക്ചറും ആകാശിനൊരു സ്പെഷ്യൽ മ്യൂസിക് ഡേ വിഷസ് കേട്ടോ. അപ്പം എന്തായാലും സാറിൻ്റെയും ആകാശിൻ്റെയും കൂടെ ഒരു പിക്ചറും കൂടി നമുക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. അപ്പോൾ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരാണല്ലോ. നമ്മൾ പാടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ പാട്ടിൽ അഭിനയിക്കുന്നവരെ മാത്രമായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ദാസേട്ടനാണെങ്കിലും നമ്മുടെ ഭാവഗായകനാണെങ്കിലും ജാനകിയമ്മയാണെങ്കിലും ചിത്രചേച്ചിയാണെങ്കിലും ആരാണെങ്കിലും പാടിക്കഴിഞ്ഞാൽ അവരുടെ മുഖമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എത്രത്തോളം ആൾക്കാരുണ്ട്, അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ മ്യൂസിക്, അതുപോലെ ഓർക്കസ്ട്രേഷൻ, അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കഠിന പ്രയത്നമാണ് നമ്മളുടെ മുന്നിലേക്ക് വളരെ സുഖമായിട്ട് നമ്മൾ ആസ്വദിക്കുന്ന സംഗീതം എന്ന് പറയുന്നത്. വളരെ സന്തോഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെവിക്ക് സുഖം തരുന്ന പാട്ടുകളെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഴിവും ഒരുപാട് പേരുടെ പ്രയത്നവും ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഒരു അടുത്തൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരു തമിഴ് സോങ് ആണ്, കല്യാണത്തേന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ലാസ്റ്റ് ലായിലാണ് അവസാനിക്കുന്നത്. അതൊരു നമ്മുടെ മമ്മൂക്ക് ഒരു സ്റ്റേജിൽ പറഞ്ഞപ്പോഴാണ് ശരിക്കും പലരും ശ്രദ്ധിക്കുന്നത്. ഞാനൊക്കെ ശ്രദ്ധിച്ചത് അപ്പോഴാണ് കേട്ടോ. പുലമയിപ്പത്തന്നെ അദ്ദേഹം വരികൾ എഴുതിയതാണ്. ഇളയരാജയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ദാസേട്ടൻ ചിത്രചേച്ചിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വരി എൻഡ് ചെയ്യുന്നത് ലായിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം അത്രയും എങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ആ വരികളൊക്കെ എഴുതിയതെന്നുള്ളത് നമുക്ക് എപ്പോഴും അതിശയമാണ്. അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം അടുത്തതായിട്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്തോ ഒരു ഫോണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ആണോ അവിടുത്തെ ആണോ എന്നറിയില്ലല്ലോ. ആണല്ലേ, പ്രേമചേച്ചി പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
1: ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നു നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും, എല്ലാ ലോകമെമ്പാടുമുള്ള അച്ഛന്മാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടാതെ ഈ ഒരു നിമിഷം ഞാൻ എന്റെ അച്ഛനെ ഞാൻ ഓർത്തുപോയി. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കലാവാസന ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ അമ്മയ്ക്കൊപ്പം നിന്ന് നമ്മളെ അത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ടൊക്കെ കൊണ്ടുപോകുന്ന കാര്യം ഒക്കെ ഞാനിങ്ങനെ ഓർത്തു പോവായിരുന്നു. പിന്നെ ഏഴ് വെളുപ്പിലെ തൊട്ട് മോനെന്ന് നല്ല അടിപൊളി കച്ചേരിയൊക്കെ ഇട്ട് കേൾപ്പിക്കുമായിരുന്നല്ലേ.
0: ശരി,
1: സംഗീതത്തിനൊക്കെ അപ്പൊ അതിന് നല്ല നല്ല പാട്ടുണ്ട്. മോൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം കൂടല്ലേ, അപ്പൊ പാട്ടുമൊക്കെ ഇട്ട് കേൾപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു.
0: ഇതിലൊക്കെ
1: എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ചെറുക്കടവിലെ നമ്മുടെ ആകാശിന്റെയും ആദിത്യന്റെയും അച്ഛനെയാണ് ഞാൻ ഓർക്കുന്നത്. എന്താ വെച്ചാൽ ഈ രണ്ടു പേരും ഒരുപോലെ ഓരോരോ പ്രോഗ്രാമിനും കൊണ്ടുപോകുന്ന, അതും ആദിത്യനെ കൊണ്ടുപോകുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമുണ്ട്. ആ ആകാശിന്റെ അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പൊ ആ ആദ്യം ഞാന് അല്ല, അതുപോലെ തന്നെ ഞാൻ ആകാശിന്റെ അച്ഛനാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ, പ്രേമചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ
1: ആശംസിക്കുന്നു.
0: ഓക്കെ പ്രേമചേച്ചി, ഓക്കെ, താങ്ക് യു, താങ്ക് യു. പ്രേമചേച്ചിക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ വിജി ചേച്ചി ഫാദേഴ്സ് ഡേ വിഷസ് അയച്ചിട്ടുണ്ട്. ഇന്ന് സ്നേഹമില്ലല്ലോ, മറ്റേതൊരു ഇമോജി എപ്പോഴും ഉണ്ടാവുന്ന, ഇന്ന് അത് കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. അനിലേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. മിനി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് പിതൃദിനം June 21. 10 മാസം ചുമന്ന കഥ അമ്മ പലവട്ടം പറഞ്ഞിട്ടും പോറ്റാൻ രാത്രിയെ പോലും പകലാക്കിയ എന്നച്ഛൻ ഇന്നോളം പരിഭവമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇവർക്കും പിതൃദിന ആശംസകൾ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും ആശംസകൾ. മിനി ചേച്ചിക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ലൂസി ചേച്ചിയാണ്. നമസ്കാരം ദീപ. കഴിഞ്ഞ ദിവസം 6 തലച്ച് മഴ പെയ്തപ്പോൾ ഒടുക്കത്തെ മഴയാണല്ലോ എന്നൊരു വാക്ക് എന്റെ നാവിൽ നിന്ന് അറിയാണ്ട് വന്നുപോയി. അത് കേട്ട് ദേഷ്യം തോന്നിയത് കൊണ്ടാകാം ഈ വഴിയെ മഴ പിന്നെ വന്നിട്ടില്ല. ചുമ്മാണ്ടല്ല, ഞങ്ങൾക്കും ഇവിടെ മഴ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ മഴയോട് ഞാൻ ക്ഷമ പറഞ്ഞു, അതുകൊണ്ട് ഇന്നോ നാളെയോ വരുമായിരിക്കും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ചാച്ചന്റെ സഹോദരിയുടെ മകൻ ഷിബു മാത്യുവിന് ആശംസകൾ നേരുന്നതോടൊപ്പം ദീപയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനവും നേരുന്നു. സ്നേഹപൂർവ്വം ലൂസി ആന്റണി, കടവന്ത്ര. നമുക്ക് പാട്ട് കേട്ടോണ്ട് പോയത് എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ലൂസി ചേച്ചി പറഞ്ഞിട്ടുള്ള ഷിബു മാത്യു ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് നമ്മളും അറിയിക്കുന്നു. ലൂസി ചേച്ചി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് ആന്റണി ചേട്ടാ, ഹാപ്പി ഫാദേഴ്സ് ഡേ. ലില്ലിക്കുട്ടി ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ മക്കളുടെ സ്നേഹ സമ്മാനമാണ്, ഒന്ന് മദേഴ്സ് ഡേക്കും ഒന്ന് ഫാദേഴ്സ് ഡേക്കും. ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് തന്നെയാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ഒരു നല്ല രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കള്. സന്തോഷം കേട്ടോ, നല്ല അടിച്ചു പൊളിച്ച ഒരു ചുരിദാറൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് അവിടെ പോവാണ് ലില്ലിക്കുട്ടി ചേച്ചി, സൂപ്പറാണല്ലോ. അടുത്തത് അമ്പിളി ചേച്ചി. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസെ, ഗുഡ് മോർണിംഗ്. ഇന്ന് യോഗാ ദിന ആശംസകൾ, മ്യൂസിക് ദിന ആശംസകൾ എല്ലാ അച്ഛന്മാർക്കും. എന്റെ അച്ഛനും എന്റെ മക്കളുടെ അച്ഛയ്ക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ നൽകുന്നു. റേഡിയോ ഫാമിലിക്കും, ദീപോസിനും, അപ്പോസിനും, അമ്രോസിനും, പിന്നെ ഷീബ ചേച്ചിക്കും, ഡിയോൺമോൻ, ദിയമോൾക്കും, സിന്ധു, പിന്നെ ഇന്ന് വിളിച്ച എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ നൽകുന്നു. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി. ഗീത ചേച്ചി, ഉള്ളവർക്ക് അഹങ്കാരവും ഇല്ലാത്തവർക്ക് തീരാൻ നോവും അച്ഛൻ. നഷ്ടമായാൽ മറ്റൊന്നിനും പകരമാവാൻ കഴിയാത്തതാണ് നിധി, കഴിയാത്ത നിധി. ആശംസകൾ ദീപമോളെ, ഗുഡ് മോർണിംഗ്. എല്ലാ അച്ഛന്മാർക്കും ആശംസകൾ നേരുന്നു. ഇപ്പോൾ എന്റെ അച്ഛൻ ഈ ലോകത്തില്ലെങ്കിലും കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ അച്ഛനെ എപ്പോഴും ഓർക്കാറുണ്ട്. ഓക്കെ ഗീത ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എല്ലാവർക്കും മ്യൂസിക് ഡേ, യോഗാ ദിനം, അതുപോലെ ഫാദേഴ്സ് ഡേ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയാണ്. കോള് വരുന്നുണ്ട്, എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. നമ്മൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞായിരുന്നു, ലാസ്റ്റ് വരെ ഇരിക്കല്ലേ ആദ്യം മുതൽ വിളിക്കണേ എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി, എല്ലാ അച്ഛന്മാർക്കും, നമ്മുടെ മാക്ഫാസ്റ്റ് ഫാമിലിയിലെ എല്ലാ അച്ഛന്മാർക്കും ഒരു സ്പെഷ്യൽ ഫാദേഴ്സ് ഡേ ആശംസകൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സംഗീത ദിനത്തിന്റെ ആശംസകൾ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. 9:30 മ്യൂസിക് ഡേ സ്പെഷ്യൽ ഉണ്ട്, 10 മണിക്ക് യോഗ ഡേ സ്പെഷ്യൽ ഉണ്ട്. അതുപോലെ തന്നെ 11 മണിക്ക് നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും കൂടിയുണ്ട്. സൽമൈത്ത, ഗുഡ് മോർണിംഗ്. ദീപ, ഹാപ്പി ഫാദേഴ്സ് ഡേ, ഹാപ്പി മ്യൂസിക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സൽമൈത്ത, നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ടാറ്റ ബൈ ബൈ. അപ്പം നല്ല സമയം ഒരുപാടായി. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647-222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: பிரணய புஷ்பமே.
1: ஆஹா, எந்தா பாட்டு!
0: ஹிருதய சர
1: பிரணய நாயகன் முகம், பின்னணியில் கானகந்தர்வன் சப்தம். പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ്, 7-1.
2: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം US ബുധനാഴ്ച ഒപ്പിട്ട ഇടക്കാല സമാധാന കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇറാൻ ശനിയാഴ്ച ഹോർമൂസ് കടലെടുക്ക് അടച്ചു. 3 മാസത്തിലേറെയായി അടച്ചിട്ടിരുന്ന ഹോർമൂസ് കടലെടുക്ക് ഇടക്കാല കരാറിന്റെ ഭാഗമായാണ് തുറന്നത്. കടലെടുക്കിലൂടെ ഒരു കപ്പലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ കേന്ദ്ര സൈനിക കമാൻഡ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം ഇസ്രയേൽ നിർത്തുമെന്നത് US ഇറാൻ ഇടക്കാല സമാധാന കരാറിലെ വ്യവസ്ഥകളിലൊന്നാണ്. എന്നാൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഖത്തറും US ഇടപെട്ട് വെള്ളിയാഴ്ച ഇരുപക്ഷവും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാക്കിയിരുന്നു. അതാണ് ശനിയാഴ്ച വീണ്ടും ലംഘിക്കപ്പെട്ടത്. അടുത്തൊരറിയിപ്പിലേക്ക് പോകുമ്പോൾ, വള്ളംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ UPST അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 22:11 സ്കൂൾ ഓഫീസിൽ നടക്കും. അസൽ രേഖകളുമായി ഉദ്യോഗാർത്ഥികൾ എത്തണം. മറ്റൊരൊഴിവ്, വെച്ചുച്ചിറ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നിലവിലുള്ള ആശാവർക്കറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത SSLC. അപേക്ഷകൾ 1 ആഴ്ചയ്ക്കുള്ളിൽ വെച്ചുച്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ നൽകണം. 11-ാം വാർഡിൽ ആശാവർക്കറുടെ ഒഴിവുണ്ടെന്ന് നേരത്തെ നൽകിയ അറിയിപ്പ് പിശക് സംഭവിച്ചതാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച രാവിലെ, അതായത് ഇന്ന്, 9:00 and 9:20 റാന്നിയിൽ നിന്ന് വെച്ചുച്ചിറ നവോദയ സ്കൂളിലേക്ക് KSRTC ബസ് സർവീസ് ഉണ്ടാകുമെന്ന് പഴകുളം മധു MLA അറിയിച്ചു. വൈകിട്ട് 5:00 and 5:20 തിരികെ റാന്നിയിലേക്കും പ്രത്യേകം സർവീസ് ഉണ്ടായിരിക്കും. ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനായി AI ഉപയോഗപ്പെടുത്തും. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ക്യാമറകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള സംവിധാനം നടപ്പാക്കും. ഇത്തരം AI ആപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൊച്ചിയിൽ ചേർന്ന AI കോൺക്ലേവ് വിലയിരുത്തി. താൽപര്യപത്രം ക്ഷണിച്ച് August 15 കരാർ നൽകി 100 ദിവസത്തിനകം നടപ്പാക്കാനാണ് ശ്രമമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. DGP മനോജ് എബ്രഹാമും വിവിധ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. തിരക്ക് നിയന്ത്രിക്കുന്നതുകൂടാതെ കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താനും സുരക്ഷിതയ്ക്കുമെല്ലാം AI ഉപയോഗിക്കാനാകും. AI ക്യാമറകൾ ശബരിമലയുടെ ഭൂപരമായ പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. തീർത്ഥാടന തിരക്ക് നിയന്ത്രിക്കുന്നതിന് AI വിദഗ്ധർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകും. കുരുമുളക് വിളവെടുപ്പ് പാതി സമയം കൊണ്ട് അനായാസം ചെയ്യാനാവുന്ന നൂതന ഉപകരണം വികസിപ്പിച്ച 15-കാരൻ അനന്തു ദിലീപിന് ജപ്പാനിലേക്ക് ക്ഷണം. ചെടിക്ക് പോറലേൽപ്പിക്കാതെ പാതി സമയം കൊണ്ട് വിളവെടുപ്പ് നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് അനന്തു വികസിപ്പിച്ചത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്വയർ മനാക് പദ്ധതിയിലെ ദേശീയതല വിജയമാണ് മണലുങ്കൽ സെയിന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ 10-ാം ക്ലാസ്സുകാരനായ അനന്തുവിനെ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുന്നതും. 28 മുതൽ July 4 ജപ്പാനിൽ നടക്കുന്ന സഗ്ര സയൻസ് ഹൈസ്കൂൾ പ്രോഗ്രാമിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ായി അനന്തു പങ്കെടുക്കും. പള്ളിക്കത്തോട് 1-ാം മൈൽ കൂട്ടുങ്കര വീട്ടിൽ ദിലീപ് കുമാറിന്റെയും സനിതയുടെ മകനാണ് അനന്തു. ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത തേക്ക്, ചന്ദന തൈകളും രക്തചന്ദന തൈകളും സാമൂഹിക വനവത്കരണ വിഭാഗം പൊൻകുന്നം റേഞ്ചിൽ വിൽപ്പനയ്ക്ക്. ആവശ്യക്കാർക്ക് 23 രൂപ നിരക്കിൽ സാമൂഹിക വനവത്കരണ വിഭാഗത്തിന്റെ മുണ്ടക്കയം പനക്കച്ചിറയിലുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സദ്ഗുരുവിന്റെ നേതൃത്വത്തിലുള്ള ഇഷ ഫൗണ്ടേഷൻ ഇന്ത്യയിലുടനീളം ഏകദേശം 1000 സൌജന്യ യോഗാധ്യാന സെഷനുകൾ സംഘടിപ്പിക്കും. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പ്രതിരോധ സേന എന്നിവിടങ്ങളിൽ നിന്നായി 50,000-ത്തിലധികം പേർ പങ്കെടുക്കും. കേരളത്തിൽ മാത്രം ഏകദേശം 107 സെഷനുകൾ നടക്കും. പരിശീലനം നേടിയ ഈ അധ്യാപകരും സന്നദ്ധ പ്രവർത്തകരും നയിക്കുന്ന സെഷനുകളിൽ ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താവുന്ന ലളിതവും ശക്തവുമായ യോഗാഭ്യാസങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. മഴ ചതിച്ചതുമുതലുള്ള വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ കൂടുതൽ ഹ്രസ്വകാല കരാറുകളിലേക്ക് KSEB. ഡിസംബർ വരെ പീക്ക് സമയത്തേക്കാണ് വൈദ്യുതി ഉറപ്പാക്കുന്നത്. ഉയർന്ന വില നൽകേണ്ടിവരും. ഇതിന്റെ ഭാരം ഉപഭോക്താക്കൾ താങ്ങണം. കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. അപേക്ഷയിൽ 24-ന് തെളിവെടുപ്പ്. കാലവർഷം ദുർബലമായതിനൊപ്പം കൈമാറ്റ കരാറുകൾ വഴിയുള്ള വൈദ്യുതി തിരിച്ചു നൽകുന്നതുമാണ് പ്രതിസന്ധി കൂട്ടിയത്. ഡാമുകളിലെ ജലനിരപ്പ് പരിതാപകരമായതിനാൽ ഹ്രസ്വകാല കരാറുകൾ കൂടിയേ തീരുവെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. ഇനി സ്പോർട്സ് ന്യൂസാണ്. പഴയ സാമ്പാത്താളം തിരിച്ചുവന്നില്ലെങ്കിലും വിജയത്തിലേക്ക് ബ്രസീൽ തിരിച്ചെത്തി. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ മഞ്ഞപ്പട ഹെയ്തിയെ തോൽപ്പിച്ചു. ഇരട്ട ഗോൾ നേടിയ മാത്യൂസ് കുൻഹയും ഗോളും അസിസ്റ്റും അക്കൌണ്ടിലാക്കിയ വിനീഷ്യസുമാണ് ബ്രസീൽ ജയത്തിൽ നിർണായകമായത്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് വിനീഷ്യസിന്റെ ഗോൾ വന്നത്. ജയത്തോടെ ഗ്രൂപ്പ് ഡിയിൽ 4 പോയിന്റായ ബ്രസീൽ നോക്കൌട്ട് ഏറെക്കുറെ ഉറപ്പിച്ചു. ആദ്യ കളിയിൽ മൊറോക്കോയോട് സമനില വഴങ്ങേണ്ടിവന്ന ബ്രസീലിന് ഗ്രൂപ്പിലെ കുഞ്ഞന്മാരായ ഹെയ്തിക്കെതിരെ മികച്ച ജയം അനിവാര്യമായിരുന്നു. മാത്യൂസ് കുൻഹയെ ആദ്യ ഇലവനിലിറക്കിയ പരിശീലകൻ കാർലോ അഞ്ചലോട്ടിയുടെ തന്ത്രം ഫലം കണ്ടു. ഇരുകാലിലും ഒട്ടിപ്പിടിച്ചപോലുള്ള പന്തുമായി നിർത്ത ചുവടുകളോടെ മൈതാനം നിറയുന്ന മഞ്ഞക്കുപ്പായക്കാരുടെ കൂട്ടത്തെയാണ് മുൻപ് ബ്രസീൽ ടീം എന്ന് വിളിച്ചിരുന്നത്. കാലം മാറുമ്പോൾ നിർത്ത ചുവടുകൾ കുമ്മായവരയ്ക്ക് പുറത്തുവച്ച് വൺ ടച്ചുകളുമായി കളിയും കളവും പിടിക്കാനിറങ്ങിയ മഞ്ഞക്കുപ്പായക്കാരാണ് ഈ ലോകകപ്പിൽ കളിക്കുന്ന ബ്രസീൽ ടീം. ചന്തമാർന്ന കളി ഉപേക്ഷിക്കുകയും യൂറോപ്യൻ പവർ ഫുട്ബോളിന്റെ യാന്ത്രികതയിലേക്ക് എത്തുകയും ചെയ്യാതെ അതിനിടയിലാണ് ടീമിന്റെ ഇപ്പോഴത്തെ കളി. ഹെയ്തിക്കെതിരെ മോശമല്ലാത്ത ജയം നേടുമ്പോൾ ആരാധകർ വലിയ ആഘോഷങ്ങൾക്കില്ല. യൂറോപ്യൻ ടീം സ്കോട്ട്ലൻഡിനെതിരായ കളിയാണ് അവരുടെ മനസ്സിൽ. ലോകകപ്പിൽ രണ്ട് കളികൾ പൂർത്തിയാകുമ്പോൾ കാർലോ അഞ്ചലോട്ടി മനസ്സിൽ വിഭാവനം ചെയ്യുന്ന ബ്രസീൽ ടീം കളത്തിലായിട്ടില്ല. എന്നാൽ മൊറോക്കോയ്ക്കെതിരെ കളിച്ചതിൽ നിന്ന് ടീം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലയത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. രാഗലയത്തിന്റെ ഓരോ അധ്യായവും കേട്ടതിന് ശേഷം നിങ്ങളൊക്കെ തരുന്ന പ്രതികരണവും നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ വിജയം. അപ്പോ അതിനുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് എല്ലാവരെയും. വളരെ സന്തോഷമാണ് നിങ്ങളുടെ പലരുടെയും പ്രതികരണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ. ഈ പ്രോഗ്രാം എല്ലാവരും വളരെ ആസ്വദിച്ച് കേൾക്കുന്നു, അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയും വളരെ മനോഹരമായ ഒരു രാഗവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കൂൾ, ചിൽ ഔട്ട് ആയിട്ടുള്ള ഒരു രാഗം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു വളരെ പുരാതനമായ രാഗം. വളരെയധികം

0: സ്മരസതാ മാനസ അല്ലാതെ മഹാരാജ സ്വാതി തിരുനാൾ വേറെയും ധാരാളം കൃതികൾ ബിലഹരി രാഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ത്യാഗരാജ സ്വാമികളുടെ കൃതിയായ ന ജീവധാര, ദൊരഗുണ ഇതുവന്തി, അതേപോലെ കനുകൊണ്ടിനി, അങ്ങനെ ധാരാളം പ്രശസ്തമായ കൃതികൾ ത്യാഗരാജ സ്വാമികളുടേത് ഉണ്ട്. ശ്രീ ബാലസുബ്രഹ്മണ്യ എന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയുണ്ട്. അതേപോലെ തന്നെ പട്ടണം സുബ്രഹ്മണ്യ അയ്യരുടെ പരിധാനമിച്ചിതേ എന്ന ഒരു കൃതി, അങ്ങനെ ധാരാളം കൃതികൾ നമുക്ക് ഈ രാഗത്തിൽ കാണാൻ സാധിക്കും. ബിലഹരിയിലെ വളരെ പ്രശസ്തമായ ഒരു സ്വരജതി, അത് പലരും ഒരു ഫിലിം സോങ് ആണ് എന്ന് തന്നെ കരുതിയിരിക്കുന്ന ഒരു സ്വരജതി, അത്ര മനോഹരമാണ്. അതൊരിക്കലും ബിലഹരി രാഗത്തിലുള്ള ഒരു സ്വരജതിയാണെന്ന് ഒരു പക്ഷേ സംഗീതം പഠിക്കാത്ത ആൾക്കാർക്ക് അറിവുണ്ടാവില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്വരജതിയാണ്.
1: രാരവേണു ഗോപബാല രാജിത സത്കുണ ജയശീല.
0: മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തില് ഈ ഒരു ഗാനം നമ്മൾ കണ്ടതാണ് അല്ലെ? നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേൾക്കാം.

വളരെ ജോയസ് ആയിട്ടുള്ള വളരെ രസമുള്ള ഒരു ഗാനം അല്ലേ? അതാണ് ബിലഹരി രാഗത്തിന്റെ ഒരു പ്രത്യേകതയും. നമ്മളെ പെട്ടെന്ന് അങ്ങനെ ഒരു വളരെ ലൈറ്റ് മൂഡിലേക്ക് കൊണ്ടുപോകാൻ ഈ രാഗത്തിന് സാധിക്കും. ബിലഹരിയുടെ ആരോഹണ അവരോഹണ ക്രമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിലഹരിയും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ട മറ്റ് പല രാഗങ്ങളെ പോലെ ഔടവ സമ്പൂർണ രാഗമാണ്. നിങ്ങൾക്കറിയാം ഔടവ സമ്പൂർണ രാഗം എന്താണ് എന്ന്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും ഉള്ള രാഗങ്ങളാണ് ഔടവ സമ്പൂർണ രാഗം. നമുക്ക് ബിലഹരിയുടെ ആരോഹണ ക്രമം എന്ന് പറയുന്നത് ഇതാണ് ആരോഹണം. ആരോഹണത്തിൽ മധ്യമം അതേപോലെ തന്നെ നിഷാദം, ഈ രണ്ട് സ്വരങ്ങളില്ല. ഇനി അവരോഹണം നോക്കുകയാണെങ്കിൽ ഇതാണ് അവരോഹണ ക്രമം. അപ്പോ നമ്മൾ ബിലഹരിയുടെ ആരോഹണ അവരോഹണ ക്രമത്തിന് ഇനി ഒന്നുകൂടെ സൂക്ഷിച്ച് ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരോഹണം മോഹനരാഗത്തിന്റെ ആരോഹണ ക്രമം പോലെയും അവരോഹണം ശങ്കരാഭരണത്തിന്റെ അതായത് ജനകരാഗമായ ശങ്കരാഭരണത്തിന്റെ അവരോഹണം പോലെയും നമുക്ക് തോന്നാം. ഇതാണ് ഈ രാഗത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ഈ പറയുന്നതാണ് ആരോഹണ അവരോഹണ ക്രമം എങ്കിലും വല്ലപ്പോഴുമെങ്കിലും ഒരു ഫോറിൻ നോട്ട് ഈ രാഗത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നിഷാദം അതായത്

അത് നീ എന്നത് കാകളി നിഷാദം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആ സ്വരമാണ് നമ്മൾ ഈ ബിലഹരി രാഗത്തിന്റെ അവരോഹണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും വല്ലപ്പോഴുമെങ്കിലും കൈശിക നിഷാദം നീ ടു എന്ന കൈശിക നിഷാദം വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. അതിനുള്ള ഒരു നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ എ ആർ റഹ്മാന്റെ കോമ്പസിഷനില് ഐ എന്ന ഒരു മൂവിയിലെ പൂക്കളെ സെട്രോയി വിടുങ്ങൾ എന്ന ഒരു ഗാനം, ഹരിചരണും ശ്രേയാ ഘോഷലും ചേർന്ന് പാടിയ ആ ഗാനം ഏതാണ്ട് മുഴുവനായിട്ടും ഒരു ബിലഹരിയുടെ ട്രാക്കിലാണ് പോകുന്നതെങ്കിലും ആ ഗാനത്തില് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കൈശിക നിഷാദത്തിന്റെ ഒരു ഛായ പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഗാനം ഒന്ന് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

നമുക്ക് 1979 പുറത്തിറങ്ങിയ കതിർമണ്ഡപം എന്ന ചിത്രത്തിലെ ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം ചെയ്ത ഒരു ഗാനമുണ്ട്, ദാസേട്ടൻ പാടിയ. അതൊരു രാഗമാലികയായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും അതിന്റെ പല്ലവി ബിലഹരി രാഗത്തിലാണ്, ചരണമൊക്കെ കാപ്പി രാഗത്തിലുമാണ് ചെയ്തിരിക്കുന്നത്.

അങ്ങനെയുള്ള ആ ഗാനം, അതിന്റെ ആ പല്ലവി മാത്രം വിലഹരി രാഗത്തിലാണ്. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേൾക്കാം.

കുഞ്ചും സിലങ്കൈ എന്ന മൂവി. നമ്മൾ കഴിഞ്ഞ ആഭേരിയുടെ അധ്യായത്തിൽ കുഞ്ചും സിലങ്കയിലെ ശിംഗാരവേലനെ ദേവ എന്ന ഗാനം കേട്ടതാണ് അല്ലെ. ആ ചിത്രം തന്നെ തമിഴിലെ വൺ ഓഫ് ദ ക്ലാസിക് മൂവീസ് ആണ്. ആ ചിത്രം പാട്ടുകൾക്കും വളരെ വിശേഷപ്പെട്ട ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിരുത്തം എന്ന് പറഞ്ഞാൽ, നമ്മൾ കച്ചേരികൾക്കൊക്കെ മുൻപ് ഒരു ഗാനം, ഒരു കൃതി പാടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ വേഴ്സസ് ഒക്കെ, അതായത് ശ്ലോകങ്ങളൊക്കെ അതിന് മുൻപായിട്ട് പാടും ഏതെങ്കിലും ഒരു രാഗത്തിൽ. എന്നിട്ട് ആ അതേ രാഗത്തിൽ തന്നെ ആയിരിക്കും ആ കൃതിയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിരുത്തം പാടുക എന്ന് പറയും. അപ്പോൾ ആ ചിത്രത്തിൽ ഒരു വിരുത്തം, ഓർമ്മയുടൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിരുത്തം, ശൂലമംഗലം രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ സംഗീതജ്ഞ പാടിയിട്ടുണ്ട്. ആ വിരുത്തം പാടിയിരിക്കുന്നത് ബിലഹരിയിലാണ്. അത് മാത്രമല്ല, ആ വിരുത്തത്തിന്റെ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, അതിനുശേഷം അതിൽ ഒരു നാദസ്വരത്തിന്റെ ഒരു പീസ് നമുക്ക് കേൾക്കാം. ആ നാദസ്വരം വായിച്ചിരിക്കുന്നത് പ്രശസ്തനായ നാദസ്വര വിദ്വാൻ കരുകുറിച്ചി അരുണാചലമാണ്. ജമിനി ഗണേശന് വേണ്ടിയിട്ട് ആ ഒരു നാദസ്വരത്തിന്റെ പീസ് വായിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ഉള്ള ഒരു അസാധ്യം ആയിട്ട് നമുക്ക് ആ ഓരോ സ്വരങ്ങളും, ബിലഹരിയുടെ ഓരോ സ്വരങ്ങളും നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന പോലെയാണ് നമുക്ക് ആ നാദസ്വരം കേൾക്കുമ്പോൾ തോന്നുന്നത്. മറ്റൊന്ന്, ഈ ഒരു വിരുത്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സിൽവർ സ്ക്രീനിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോമ്പോസിഷൻസ് എന്നുകൂടെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ബാലനാഗമ്മ എന്ന ചിത്രത്തിലെ ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത മറ്റൊരു ഗാനം ബിലഹരിയിലെ കൂന്തലിലെ എന്ന ഒരു ഗാനം. ആ ഗാനത്തിൽ വളരെ മനോഹരമായിട്ട് ദാസാറാണ് അത് പാടിയിരിക്കുന്നത്. ആ ഗാനത്തിൽ വളരെ മനോഹരമായിട്ട് ബിലഹരിയുടെ ജണ്ട പ്രയോഗങ്ങളാണ്, അതിന്റെ തുടക്കമേ നമ്മൾ കേൾക്കുന്നത് ആ ജണ്ട പ്രയോഗങ്ങൾ ആണ് നമ്മൾ ആ ഗാനത്തിലും കേൾക്കുന്നത്. അപ്പൊ നമുക്ക് പഴയ പാട്ടാണ്, എന്നാലും നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തുവരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ബിലഹരി ഒരു പ്രഭാതരാഗമാണ്. രാവിലെ ഏതാണ്ട് 8 മണി 8:30 നമ്മൾ പാടി തീർക്കേണ്ട ഒരു രാഗം എന്നാണ് പൊതുവിൽ ബിലഹരിയെ അറിയപ്പെടുന്നത്. പക്ഷെ എന്നാലും ആ രാഗം നമുക്ക് ഏത് സമയത്ത് പാടിയാലും ആ സമയത്തിന് യോജിച്ചതായിട്ട് ഭവിക്കുന്ന ഒരു രാഗം കൂടിയാണ്. അത്ര മനോഹരമായ ഒരു രാഗമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് പാടാം. പക്ഷേ ആ രാഗത്തിൻ്റെ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ലക്ഷണം, നമ്മളുടെ സമ്പ്രദായം അനുസരിച്ച് ലക്ഷണം വിവരിക്കുന്നത് ആ രാഗം പ്രഭാതത്തിൽ പാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി കമലദളം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിൽ ലാലേട്ടൻ്റെ നൃത്തം നമ്മൾ എല്ലാവരും കണ്ട് ആസ്വദിച്ചതാണ്. അതില് നമ്മൾ ആദ്യം ലാലേട്ടൻ നൃത്തം ചെയ്യുന്നത് കാണുന്നത് ഒരു ഗാനത്തിലാണ്. ആ ഗാനം

എന്ന ഗാനമാണ് അല്ലേ? ആ ഗാനം ഒരു ഒരു രാഗമാലികയാണ്. പക്ഷേ ഈ പല്ലവി ആ ഗാനത്തിന്റെ ഈ ആനന്ദ നടനം ആടിനാൻ എന്നുള്ള ആ ഒരു പോർഷൻ, ആ ഒരു പല്ലവി ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടാലോ?

ആനന്ദ നടനം കൂടാതെ മലയാളത്തിലെ വളരെ പഴയ ഗാനമായ വളരെ പ്രശസ്തമായ ഗാനവും കൂടിയായ കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ എന്ന ഗാനം, അത് ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രശസ്തമായ

ആ ഗാനം ഇതൊക്കെ ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും മോഹന രാഗത്തിലുള്ള ചില ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ബിലഹരിയാണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ ബിലഹരിയിലുള്ള ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത് മോഹനം രാഗമല്ലേ എന്നും നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം ഈ ആരോഹണ ക്രമത്തിലുള്ള ആ ഒരു സാമ്യത കൊണ്ടാണ്. മലയാളത്തിലെ വളരെ പ്രശസ്തമായ, വളരെ പഴയ ഗാനമായ

എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു ഗാനമാണ്. അത് മോഹനം രാഘവത്തിന്റെ ഛായയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഗാനമാണ്. പക്ഷെ അത് പലപ്പോഴും ബിലഹരിയാണ് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കത് മോഹനം രാഘവുമായിട്ടാണ് ഏറ്റവും അധികം സാമ്യം തോന്നിയിട്ടുള്ളത്. നമുക്കിനി കാറ്റുവെളിയിടൈ എന്ന തമിഴ് ചിത്രത്തിലെ എ ആർ റഹ്മാന്റെ കോമ്പോസിഷനിലെ അഴകിയേ എന്നൊരു ഗാനം, വളരെ മനോഹരമായ ഗാനമാണ്. നമ്മളെ വളരെ ഒരു ജോയസ് മൂഡിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ചില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

ബിലഹരിയുടെ അതേ ആരോഹണ അവരോഹണ ക്രമമുള്ളതും അതേപോലെ തന്നെ ബിലഹരിയോട് ഏതാണ്ട് വളരെയധികം സാമ്യം ഉള്ളതുമായ മറ്റൊരു രാഗമാണ് ദേശാക്ഷി. ദേശാക്ഷി എന്ന രാഗം. പക്ഷെ ഈ രാഗം 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജി രാഗത്തിന്റെ ജന്യമാണ്. അതും ഒരു പ്രഭാത രാഗമാണ്. പക്ഷേ ദേശാക്ഷി രാഗവും പലപ്പോഴും ബിലഹരി രാഗമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മോഹന രാഗവുമായിട്ടും ദേശാക്ഷിയുമായിട്ടുമാണ് ബിലഹരിയെ നമ്മൾ വളരെയധികം താരതമ്യപ്പെടുത്തിയും അല്ലെ ഏറെ സമാനതകളൊക്കെ കണ്ട് വരുന്നത്. നമുക്കിനി എന്തിരൻ എന്ന ചിത്രത്തില് AR റഹ്മാന്റെ തന്നെ മ്യൂസിക്കില് കാതൽ അണുക്കൾ ഉടമ്പിൽ എത്തനൈ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗാനമില്ലേ, ആ ഗാനവും ബിലഹരി രാഗത്തിലാണ്. ശരിക്കും നോക്കൂ, ഈ രാഗത്തിന്റെ വേരിയേഷൻസ് ആണ് നമ്മൾ ഈ കേൾക്കുന്നത് മുഴുവൻ അല്ലെ. നമ്മൾക്ക് അറിയാവുന്നത് ഈ രാഗത്തിന്റെ ആരോഹണോ അവരോഹണം ഇത്രയേ ഉള്ളൂ. 5 അക്ഷരം ആരോഹണത്തിലും അവരോഹണത്തിൽ 7 അക്ഷരങ്ങളും മാത്രമുള്ള ഒരു രാഗത്തിന്റെ എത്ര വേരിയേഷൻസ് ആണ് നമ്മൾ ഈ കേൾക്കുന്നത് അല്ലെ. അതാണ് നമ്മളുടെ രാഗങ്ങളുടെയൊക്കെ ഒരു മനോഹാരിത, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനെ ഗാനം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

കുസൃതി നിറഞ്ഞ ഒരു രാഗം കൂടിയാണ് ബിലഹരി. നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് വളരെ ജോയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചിൽ ഔട്ട് ആയിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള ഒരു രാഗം എന്നതിനുപരി നമ്മളെ ഒരുപാട് സന്തോഷം, നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഒക്കെ തരുന്നതിലുപരി ഈ രാഗം നമ്മളെ ഒരു ഒരു കുസൃതി കുട്ടിയായിട്ട് മാറ്റുക കൂടെ ചെയ്യുന്ന ഒരു രാഗമാണ് അല്ലേ. ആ രാഗത്തിന്റെ ഒരു ഭാവവും ആ രാഗത്തിലുള്ള പാട്ടുകളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, നമ്മൾക്ക് വളരെ നമ്മളെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക്, ഒരു കുട്ടിയുടെ മൂഡിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന അത്ര മനോഹരമായ ഒരു രാഗമാണ്. അപ്പോ ഒരു കുസൃതിക്കാരന്റെ ഭാവം കൂടിയുള്ള ഒരു രാഗമാണ്. വീരരസം, ഭക്തിരസം ഒക്കെ നമ്മളുടെ പൊതുവായിട്ടുള്ള രാഗങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. പക്ഷേ ആ പൊതു സ്വഭാവത്തിനുപരി അതില് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അങ്ങനെ ഒരു കുസൃതിക്കാരന്റെ ലോകത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രാഗം കൂടിയാണ് ബിലഹരി. ഇനി എ ആർ റഹ്മാന്റെ തന്നെ മറ്റൊരു വളരെ പ്രശസ്തമായ ഒരു ഗാനം, ബിലഹരി രാഗത്തിലുള്ള മറ്റൊരു ഗാനമാണ്.

ആ ഗാനവും മനോഹരമായ ഗാനം അല്ലേ, വളരെ മനോഹരമായ ഗാനം, വളരെ മനോഹരമായ രാഗം. നമ്മളുടെ ഈ രാഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ അറിയണം. നമ്മളുടെ ഈ ഒരു അരമണിക്കൂർ സമയത്ത് നമ്മൾ അറിയുന്നതിന് പുറമെ മറ്റുള്ള ഗാനങ്ങൾ, ഈ രാഗം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ അന്വേഷിക്കും തോറും, നമ്മൾ പറയാറില്ലേ നമ്മളൊരു കുഴി കുഴിക്കുമ്പോൾ കുഴിക്കും തോറും അതിന്റെ ആഴം കൂടിക്കൂടി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ രാഗങ്ങളുടെ ഒക്കെ ഒരു വിശേഷം. അവ നമ്മൾ എത്ര മാത്രം അങ്ങോട്ടേക്ക് അന്വേഷിച്ച് ചെല്ലുന്നു അത്രയധികം സന്തോഷവും അറിവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സ്വഭാവ വിശേഷമാണ് നമ്മളുടെ രാഗങ്ങളുടേത്.

നമ്മൾ മെലങ്കളി എന്ന് പറയും, അനാവശ്യമായിട്ടുള്ള മൂഡ് സ്വിങ്സ്. അതായത് ഒരു കാരണവുമില്ലാതെ നമുക്ക് പെട്ടെന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, പെട്ടെന്ന് നമുക്ക് നിരാശ തോന്നുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആ മൂഡ് സ്വിങ്സിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ ഒരു നല്ല മരുന്നാണ് ബിലഹരി രാഗം. ബിലഹരിയിലുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ ആ രാഗം പാടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ രാഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്തരം മൂഡ് സ്വിങ്സിനെയൊക്കെ നമുക്ക് ഒരുപാട് ചെറുത്ത് നിൽക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയുടെ ഒക്കെ ടൈമിൽ നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇമോഷണലി വളരെ ഇംബാലൻസ്ഡ് ആയിരിക്കും. അത് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല, സ്വയം മനസ്സിലാക്കാറില്ല, നമ്മളുടെ കൂടെ ഉള്ളവരും ചിലപ്പോൾ മനസ്സിലാക്കാറില്ല. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് സങ്കടം വരുന്നത്, ആവശ്യമില്ലാതെ കരയുന്നത് എന്തിനാണ്, ആവശ്യമില്ലാത്ത നിരാശ, പേടി ഒക്കെ നമുക്ക് തോന്നും അല്ലെ. ഓരോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു നല്ല മരുന്നാണ് ഈ രാഗം. അതുകൊണ്ടും കൂടിയാണ് ഈ ബിലഹരി. അത് മാത്രവുമല്ല, നമ്മളുടെ രാഗങ്ങളൊക്കെ വളരെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ഒരുപാട് ക്യൂർ ചെയ്യാൻ സാധിക്കുന്ന അത്തരം ഒരു എന്താ പറയാ മാജിക് പവറുള്ള ഒരു സംഗതി കൂടിയാണ് നമ്മളുടെ രാഗങ്ങൾ. അപ്പോ ഈ രാഗങ്ങളൊക്കെ കേൾക്കുന്നതും നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് നമ്മളുടെ രാഗലയം എ ആർ റഹ്മാന്റെ തന്നെ വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിലെ ഓമനപ്പെണ്ണെ എന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. ആ ഗാനവും ഏതാണ്ട് ഓൾമോസ്റ്റ് ബിലഹരിയുടെ ഒരു ട്രാക്കിൽ പോകുന്ന ഗാനമാണ്. ആ ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ രാഗലയം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച വീണ്ടും മനോഹരമായ മറ്റൊരു രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. This is Devi Shobhana signing off. You stay tuned to Radio Macfest 90.4. See you next week.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: லட்சுமி சில்க்ஸ் திருவள்ளா முத்தூர் ஏட்டுமானூர்.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
4: ഒരു വീടിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്താൽ അതിന്റെ വാതിൽ തീരെ ചെറുതാണ്. എന്നാൽ ആ വാതിലിൽ കൂടി വീടിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ. വാതിലിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്താൽ അതിൽ ഉറപ്പിച്ചിരിക്കുന്ന പൂട്ട് തീരെ ചെറുതാണ്. ആ പൂട്ട് തുറന്നാലേ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ. പൂട്ടിനേക്കാൾ തീരെ ചെറുതാണ് താക്കോൽ. എന്നാൽ ആ കൊച്ചു താക്കോലിട്ട് തിരിച്ചാലേ പൂട്ട് തുറക്കുകയുള്ളൂ. ചുരുക്കത്തിൽ, ഒരു കൊച്ചു താക്കോലാണ് വലിയ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉപാധി. വീട് എത്ര വലുതായാലും കൊട്ടാരമായാലും തുറക്കണമെങ്കിൽ കുഞ്ഞുപകരണമായ താക്കോൽ അനിവാര്യമാണ്. ഗോലിയാത്ത് അചഞ്ചലനായ ദ്വന്ദ്വയുദ്ധ വിദഗ്ധനായിരുന്നു. താമ്ര ലോഹം കൊണ്ട് നിർമ്മിച്ച ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും പാൻസും ധരിച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയ കുന്തമാണ് ആയുധം. മുമ്പേ നടക്കാൻ പരിചയം ധരിച്ച പട്ടാളക്കാർ തന്നോട് അംഗം പൊരുന്ന് തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ വിട്ടുതരണമെന്ന് പറഞ്ഞ് അവൻ ദിവസങ്ങളായി ഇസ്രായേലിനെ, പട്ടാളത്തെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയുടെ മുമ്പിൽ ഭ്രമിച്ചു നിൽക്കാതെ ശൗൽ രാജാവിനും പട്ടാളത്തിനും കഴിഞ്ഞില്ല. ഗോലിയാത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ കഴിയാതെ പോവുകയാണെന്ന് ഇസ്രായേലിനർക്ക് മഹാനാണക്കേടായിരുന്നു. ഈ സമയത്താണ് കൊച്ചു ദാവീദിന്റെ വരവ്. പടച്ചട്ടയില്ല, ഹെൽമെറ്റില്ല, ആയുധങ്ങളില്ല, അതൊന്നും ധരിച്ച ശീലവുമില്ല, ധരിക്കാനുള്ള ശാരീരിക വലുപ്പവുമില്ല. പക്ഷേ അവൻ അതിശക്തനായ ഗോലിയാത്തിനെ എതിരിടാൻ തന്നെ തീരുമാനിച്ചു. കീശയിലുണ്ടായിരുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് കവണിയിൽ വെച്ചു വലിച്ചുവിട്ടു. ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ കല്ല് തുളച്ചു കയറി അവൻ നിലം പൊത്തി. ആ കൊച്ചു ഉരുളൻ കല്ല് ദാവീദിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു. എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന കല്ല് വിശ്വാസസ്ഥിരതയുടെ അടയാളം മാത്രമായിരുന്നു. കായിക ബലത്തിൽ അഹങ്കരിച്ചവന് ദൈവാശ്രയം കൊണ്ടുള്ള മറുപടി. ഉരുൾക്കല്ല് ആയുധമാക്കിയവൻ പിൽക്കാലത്ത് രാജാവായി, യുദ്ധവീരനായി. വിശ്വാസാധിഷ്ഠിത ഭരണ സമ്പ്രദായം ഇസ്രായേൽ നടപ്പാക്കിയ രാജാവാണ് ദാവീദ്. അതുതന്നെയാണ് ദൈവം വിഭാവനം ചെയ്ത ഭരണ സമ്പ്രദായം. അതുകൊണ്ട് ദൈവം ദാവീദിനെ വിശേഷിപ്പിച്ചത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നായിരുന്നു. പ്രശ്നത്തെ നോക്കിയാൽ പരിഹാരമുണ്ടാവുകയില്ല. പ്രശ്നം വലുതായിരിക്കാം, പർവ്വത സമാനമായിരിക്കാം, എന്നാൽ പർവ്വതത്തിനും അപ്പുറം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങൾ കാണണം. ഉറപ്പും മനോഭാവവും ദൃഢനിശ്ചയവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഇവയുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാവുന്നതേയുള്ളൂ. ദൈവം കൂടെയുള്ളതാണ് ലോകം മുഴുവൻ കൂടെയുള്ളതിനേക്കാൾ ശ്രേഷ്ഠം. ജയത്തിന് കുതിര വ്യർത്ഥം. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.

0: ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ഇന്ന് June 21 ലോക സംഗീത ദിനം. ഒരു മനുഷ്യന്റെ സന്തോഷത്തിനും സങ്കടത്തിനും പ്രണയത്തിനും പ്രതീക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന അത്ഭുതമാണ് സംഗീതം. ഭാഷകൾക്കും ദേശങ്ങൾക്കും അതിരുകളില്ലാതെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാഷ. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സംഗീതരംഗത്തെ കുറച്ച് അധ്യാപകർ അവരുടെ ആശംസകളും ഓർമ്മകളും പാട്ടുകളും പങ്കുവയ്ക്കുന്നു. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ദീപ. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ താരാട്ടാണല്ലേ. അന്നു മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സംഗീതം നമ്മളോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതം ഒരു കല മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു അനുഭവം കൂടിയാണ്. ഈ സംഗീത ദിനത്തിൽ ആദ്യം നമ്മളോട് ആശംസ പങ്കുവയ്ക്കുന്നത് തിരുവല്ല ശ്രീ സദ്ഗുരു സംഗീത വിദ്യാപീഠം മ്യൂസിക് സ്കൂൾ നടത്തുന്ന ജ്യോതിലക്ഷ്മി ടീച്ചറാണ്. ഇപ്പൊ ജ്യോതിലക്ഷ്മി ടീച്ചറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം.
5: നമസ്തേ, എന്റെ പേര് ജ്യോതിലക്ഷ്മി, ഞാൻ തിരുവല്ല നിവാസിയാണ്. ഞാനിവിടെ ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നു. സ്കൂളിൻ്റെ പേര് ശ്രീ സദ്ഗുരു സംഗീത വിദ്യാപീഠം എന്നാണ്. നാളെ June 21 ലോക സംഗീത ദിനമായി നമ്മളെല്ലാവരും ആചരിക്കുന്നു. സംഗീതം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നമ്മളെല്ലാവരും സംഗീതം കേൾക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സംഗീതത്തിനായി ഒരു ദിവസം, അതാണ് June 21. സംഗീതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 1 കോടി ജപിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ ധ്യാനിക്കുന്നത്. 1 കോടി ധ്യാനത്തിന് തുല്യമാണ് ഒരു തവണ ലയിക്കുന്നത്. 1 കോടി പ്രാവശ്യം ലയം പ്രാപിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ ഒരു ഗാനം ആലപിക്കുന്നത്. ഗാനത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. സംഗീതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീതത്തിനപ്പുറത്തൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ്. ദേശ ഭാഷ ജാതി മത ഭേദമന്യേ നാം എല്ലാവരും സംഗീതത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു,

0: ലോക സംഗീത ദിനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1982 ഫ്രാൻസിലായിരുന്നു. പിന്നീട് ലോകമെമ്പാടും സംഗീത പ്രേമികൾ ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. സംഗീതം കേൾക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഓരോ പാട്ടുകളും നമ്മൾ കേൾക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറക്കം വരുന്നതുവരെ ഓരോ പാട്ടും നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കും. കാരണം സംഗീതം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ്. അടുത്തതായി ഈ ലോക സംഗീത ദിനത്തിൽ ആശംസ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ പറവൂർ അമൃതവർഷിണി സംഗീത വിദ്യാലയം നടത്തുന്ന രശ്മി ടീച്ചർ. രശ്മി ടീച്ചറാണ് അടുത്തതായിട്ട് ഈ ഒരു ലോക സംഗീത ദിനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്.
1: റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സംഗീത ദിനാശംസകൾ. എന്റെ പേര് രശ്മി എന്നാണ്. ഞാൻ ആലപ്പുഴയിലെ പറവൂർ എന്ന സ്ഥലത്ത് ഒരു സംഗീത വിദ്യാലയം നടത്തുകയാണ്. അമൃതവർഷിണി സംഗീത വിദ്യാലയം എന്നാണ് എൻ്റെ സംഗീത വിദ്യാലയത്തിൻ്റെ പേര്. ഏകദേശം 60-70 കുട്ടികളോളം എൻ്റെ സംഗീത വിദ്യാലയത്തിൽ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. കർണാടക സംഗീതമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ നിയന്ത്രിച്ചതും ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും സംഗീതമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച്, ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച്, ലോകത്തിലെ സർവ്വ ചരാചരങ്ങളിലും സംഗീതം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. സംഗീതമില്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല. നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിലും സംഗീതത്തിന്റെ അംശമുണ്ട്. കാറ്റടിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇളം കാറ്റ് വീശുന്നതിൽ സംഗീതമുണ്ട്. അതുപോലെ അരുവികളുടെ

സംഗീതം വസിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെയേറെ പ്രാധാന്യത്തിലുള്ള ഒരു ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പലതരത്തിലുള്ള രാഗങ്ങൾ നമുക്കറിയാം, സംഗീതത്തിൽ ഒരുപാട് രാഗങ്ങളുണ്ടല്ലേ. ഇപ്പൊ ചില രാഗങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് മറ്റു ജീവികൾക്ക് സാന്ത്വനമാവുന്നതാണ്. മനുഷ്യന് മാത്രമല്ല കേട്ടോ, ഞാൻ എന്റെ കുറച്ച് അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഈ മ്യൂസിക് തെറാപ്പി കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ഒരു നല്ല പാട്ട് കേട്ടാല് പൂച്ചയോ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയോ മറ്റ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികളോ എന്തുമാകട്ടെ, അത് അനങ്ങാതെ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഒരു നല്ല മരുന്ന് കൂടിയാണ് ലോകത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മനുഷ്യ രാശിക്ക് മുഴുവനും. മനസ്സിന് ഏറ്റവും അധികം സന്തോഷം പകരുന്നതും കുളിർമ പകരുന്നതും സംഗീതം തന്നെയാണ് അല്ലേ. സംഗീതമില്ലാതെ മറ്റൊന്നില്ല. എന്തായാലും ഈ സംഗീത ദിനത്തിൽ പ്രിയപ്പെട്ട റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സംഗീതം എന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ എന്നും കുടികൊള്ളട്ടെ എന്നും ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ധാരാളം പാട്ടുകളുണ്ട്. അത് ക്ലാസിക്കലായാലും സെമി ക്ലാസിക്കലായാലും ലൈറ്റ് സോങ്സ് ആയാലും ഫിലിം സോങ്സ് ആയാലും ഒക്കെ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ നാല്

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള 10th ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: വാക്കുകൾ അവസാനിക്കുന്നിടത്ത് സംഗീതം ആരംഭിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ഈ വാക്കുകള് സംഗീതത്തിന്റെ മഹത്വം എത്ര മനോഹരമായിട്ടാണ് വിവരിക്കുന്നത്. ഒരു നല്ല പാട്ടിന് നമ്മളെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, പഴയ ഓർമ്മകളെ ഉണർത്താനും സാധിക്കും. അതാണ് സംഗീതത്തിന്റെ മാജിക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം മെന്റലി ഒട്ടും ഓക്കെ അല്ലാത്തൊരു ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും മനസ്സിനെ ശാന്തമാക്കാൻ സംഗീതം പോലെ വേറൊന്നിനും കഴിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നമ്മൾ മനസ്സിൽ ഒരുപാട് സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സംഗീതം അതെവിടെ നിന്ന് കേട്ടാലും നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ആഘോഷത്തിൽ, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നു, അങ്ങനെ ഏതൊരു സമയത്തും നമ്മളുടെ സന്തോഷത്തിനും നമ്മുടെ സങ്കടത്തിലും ഒക്കെ കൂട്ടായി നിൽക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ദിനത്തിൽ ആശംസ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് മ്യൂസിക് സ്കൂൾ അധ്യാപികയും പ്രൊഫഷണൽ സിംഗറും അതുപോലെ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ സ്മിത ബിജു. സ്മിത ടീച്ചറാണ്. അത് മാത്രമല്ല, ഇവരുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഗോൾഡൻ ബീറ്റ്സ് മ്യൂസിക്, അതായത് ആലപ്പുഴയിലുള്ളതാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് സ്മിത ടീച്ചർ. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു സംഗീത ദിനത്തിൽ ടീച്ചറിന്റെ ആശംസ കേൾക്കാം.
1: നമസ്കാരം, ഞാൻ സ്മിത ബിജു, ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗായികയും കേരളത്തിലെ പ്രൊഫഷണൽ ഗാനമേള സിംഗേഴ്സിന്റെ ഗവൺമെന്റ് അംഗീകൃത സംഘടനയായ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സാരഥിയും സർവോപരി സംഗീത അധ്യാപികയുമാണ്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ. 1982 പാരീസിൽ തുടക്കം കുറിച്ച വേൾഡ് മ്യൂസിക് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന എല്ലാ ആസ്വാദകർക്കും സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ 1000 ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ സംഗീത പാരമ്പര്യം വളരെ സമ്പന്നമാണ്. സോപാന സംഗീതം, നാടൻ പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതം തുടങ്ങി വൈവിധ്യമാർന്ന സംഗീത സംസ്കാരമാണ് നമുക്കുള്ളത്. പിന്നെ ഒരിക്കലും ഇതൊരു മത്സരവുമല്ല, ഒരു യാത്രയാണല്ലേ. നമ്മൾ പഠിക്കുന്തോറും വിശാലമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് സംഗീതം എന്ന് പറയുന്നത്. സ്വരങ്ങളും താളങ്ങളും ഒക്കെ ചേർന്ന് മനസ്സിനെ സ്പർശിക്കുന്ന അത്ഭുത ലോകം. ഈ ദിനത്തിൽ അടുത്തതായി ആശംസ പങ്കുവയ്ക്കുന്നത് അമ്പലപ്പുഴ മോഹനം സ്കൂൾ ഓഫ് മ്യൂസിക് സ്കൂളിന്റെ ഡയറക്ടർ ഇന്ദു ടീച്ചറാണ്. ഒരുപാട് കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇന്ദു ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ദു എസ് നായർ, മോഹനം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ഡയറക്ടറാണ്. ഇന്ന് ലോക സംഗീത ദിനം. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങളെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് സംഗീതമാണ്. ഒരു സംഗീത അധ്യാപിക എന്ന നിലയിൽ ഓരോ ദിവസവും സംഗീതത്തിന്റെ ഈ മാന്ത്രികത വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ലോക സംഗീത ദിനാശംസകൾ.

0: സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പല ഗായകരുടെയും സംഗീതജ്ഞരുടെയും മുഖങ്ങളാവും. പക്ഷെ ഒരു ഗാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. ഗാനരചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, അതുപോലെ തന്നെ വാദ്യ കലാകാരന്മാരുണ്ട്, റെക്കോർഡിസ്റ്റുകളുണ്ട്. അങ്ങനെ അനേകം ആളുകളുടെ കൂട്ടായ പരിശ്രമമാണ് ഓരോ ഗാനവും. നമ്മൾ ഓരോ പാട്ടും കേൾക്കുമ്പോൾ ആ പാടിയ ആൾക്കാരെയും അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എത്രയോ പേരാണല്ലേ ഒരു സംഗീതം നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടം കലാകാരന്മാർ തന്നെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംഗീതം കേൾക്കുമ്പോൾ ആ പാടിയ ആളെ മാത്രമല്ല ഓർക്കേണ്ടത്, ബാക്കി അതിന് പിന്നിൽ പ്രവർത്തിച്ച ബാക്കി എല്ലാ കലാകാരന്മാരെ കൂടിയാണ്. ഇനി മറ്റൊരു ആശംസയിലേക്ക് പോകാം. അടുത്തതായി നമ്മളോട് ആശംസ പങ്കുവെക്കുന്നത് ഗോൾഡൻ ബീറ്റ്സ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഓണറും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആലപ്പുഴയിലുള്ള ബിജു ജെ വർഗീസ്. ബിജു സാറാണ്. അപ്പൊ സാറിന്റെ വാക്കുകളും നമുക്ക് അടുത്തതായി കേൾക്കാം.
1: വേൾഡ് മ്യൂസിക് ഡേ ആയ ഇന്ന് എല്ലാ റേഡിയോ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്കും ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം സംഗീതം പഠിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ സാമ്പത്തികമായി താഴ്ന്ന നിലയിലാണെങ്കിൽ ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംഗീതം പഠിപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക്കുമായി ബന്ധപ്പെടുക. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. എല്ലാവർക്കും നമസ്കാരം.

0: സംഗീതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഗുരുവിന് വലിയ സ്ഥാനമുണ്ട്. ഒരു സ്വരത്തിന്റെ കൃത്യതയും ഒരു രാഗത്തിന്റെ ഭാവവും ക്ഷമയോടെ പകർന്നു നൽകുന്ന ഗുരുക്കന്മാരെയും ഈ സമയത്ത് സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം. സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും കലാകാരന്മാരെ ആദരിക്കാനുമുള്ള ദിനം കൂടിയാണിത്. ഒരു ദിവസം സംഗീതമില്ലാതെ കടന്നുപോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം? റേഡിയോയിലെ ഗാനങ്ങളില്ല, അല്ലെങ്കിൽ ആഘോഷങ്ങളിലെ സംഗീതമില്ല, പ്രാർത്ഥനകളിലെ ഈണങ്ങളില്ല, ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലേ? എന്തായാലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ ആശംസകൾ പങ്കുവച്ച എല്ലാ കലാകാരന്മാർക്കും, അതുപോലെ എല്ലാ സംഗീത അധ്യാപകർക്കും, സംഗീത വിദ്യാർത്ഥികൾക്കും, സംഗീത പ്രേമികൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലോക സംഗീത ദിനാശംസകൾ നേരുന്നു. സംഗീതം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷയും നിറയ്ക്കട്ടെ. സ്വരങ്ങൾ നിലയ്ക്കാതിരിക്കട്ടെ, താളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അപ്പൊ ഇത്രയും നേരം ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗ ഡേ ആണ്, യോഗാ ദിനം. നമുക്കറിയാം ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കരുത്തും സമാധാനവും നൽകുന്ന ഒരു ജീവിത ശൈലിയാണ് യോഗ എന്ന് പറയുന്നത്. കാലം മാറുമ്പോഴും മനുഷ്യന്റെ ആരോഗ്യ ചിന്തകൾക്ക് പ്രസക്തി നഷ്ടമാകാത്ത ഒരു പാരമ്പര്യ ജ്ഞാനമായി യോഗ ഇന്നും നിലനിൽക്കുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വാർദ്ധക്യം ആരോഗ്യകരവും ആത്മവിശ്വാസപൂർണവുമാക്കുന്നതിൽ യോഗയ്ക്ക് എന്ത് പങ്കാണ് വഹിക്കാനാകുക? പ്രായം കൂടുമ്പോൾ ശരീരത്തിനും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ കൂടുതൽ ആരോഗ്യകരമായി നമുക്ക് നേരിടാം? അങ്ങനെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയാണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ഒരു നിമിഷമാണ്, കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ യോഗയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണുള്ളത് അല്ലേ? നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് തിരക്കിലാണ്. ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുപോലും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നെ പോലെ തന്നെ ഇത് കേൾക്കുന്ന സാധാരണക്കാരിലും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ഓക്കെ, നമ്മുടെ 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം എന്നത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്?
1: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക വെൽബീയിങ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം തലത്തിലും അവർ പ്രോഗ്രസ് ചെയ്യുമ്പം ഇൻ എ മോസ്റ്റ് റിലാക്സ്ഡ് ആൻഡ് ബാലൻസ്ഡ് വേ, അവിടെയാണ് നമ്മൾ ഹെൽത്തി ഏജിംഗ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ഉചിതമായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു തീം ഈ വർഷം സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഏജിംഗ് പോപ്പുലേഷൻ, പീപ്പിൾ എബോവ് ദി ഏജ് ഓഫ് 50 and 60, ഈസ് ഹൈലി ഇൻക്രീസിങ്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഈസ് ഗെറ്റിംഗ് അഡ്വാൻസ്ഡ് ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏജിംഗ് പോപ്പുലേഷന്റെ എണ്ണവും അതനുസരിച്ച് കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വർഷം വളരെ ആപ്റ്റായ ഒരു തീം നമുക്ക് സെലക്ട് ചെയ്ത്
0: തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, വാർദ്ധക്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി ദൗർബല്യവും അതുപോലെ രോഗങ്ങളും കൊണ്ടുവരുന്നതാണെന്ന് പലരും കരുതുന്നുണ്ട്. ശരിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
1: ഇപ്പൊ പ്രായമായാൽ നമുക്ക് രോഗങ്ങൾ വരണം എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് പൊതുവെ ആൾക്കാരിൽ. അതായത് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്തേക്കുകയാണ് പ്രായമായാൽ നമുക്ക് രോഗം വന്നിരിക്കണമെന്ന്. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഡിസീസിന്റെ ഒരു ഓൺസെറ്റും തുടങ്ങുന്നത്. ആയതിനാൽ നമ്മളുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ തന്നെ റിവേഴ്സ് ചെയ്യാൻ തന്നെയാണ് നമുക്ക് ഈ ഒരു തീം തന്നെ ഇവിടെ എടുക്കുന്നത്. ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞാൽ നെസസറിലി ആയിട്ട് എനിക്ക് രോഗങ്ങൾ വരണം എന്നതല്ല ഏജിങ്. ഇൻഫാക്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും നമുക്ക് ഒരു ബാലൻസ്ഡ് സന്തുലിത അവസ്ഥ എത്തിക്കുക എന്നതാണ്. സോ എല്ലാത്തിലും നമുക്ക് രോഗങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകൾ വരണം എന്ന് മാൻഡേറ്ററി അല്ല, പ്രൊവൈഡഡ് നമ്മൾ അതിന്റേതായ സ്റ്റെപ്സ് ഇവിടെ സ്വീകരിക്കുകയാണെങ്കിൽ.
0: ഓക്കെ ഡോക്ടർ. ഇപ്പോ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ ഞാൻ ചിന്തിക്കായിരുന്നു, പലരുടെയും മനസ്സിൽ പ്രായമാകുമ്പോ പൊതുവെ വരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഓ പ്രായമൊക്കെ ആയി, ഇനിയിപ്പോ നടുവേദനയായി, കാലുവേദനയായി, അങ്ങനെയൊക്കെ. ശരിക്കും ഡോക്ടർ, ഈ പ്രായം കൂടുന്നതനുസരിച്ച് ആളുകൾ സാധാരണയായി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: ശാരീരികമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആസ് വി ഏജ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ മസിൽ വീക്ക്നെസ്, നമ്മുടെ ജോയിന്റ്സിനുള്ള പെയിൻസ് ആസ് യൂഷ്വൽ, നമ്മൾ ഇതൊക്കെ സ്ഥിരം കാണുന്നതാണ്. ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിൽ തന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ജോയിന്റ്സ്, മസിൽ? കാരണം നമ്മുടെ ആ ലൈഫ് അത്രയും നാളുകൾക്കും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്, മൊബിലിറ്റി ഉള്ള ഭാഗങ്ങൾക്കാണ് നമ്മുടെ ഒരു ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അത് അഫക്റ്റഡായി വരുന്നത്. ശാരീരികമായി നോക്കുവാണെങ്കിൽ മറ്റ് രോഗങ്ങൾ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലും ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഏജ് നമ്മൾ കണ്ടുവരുന്നതാണ്. മെന്റലി മാനസികമായി നോക്കുവാണെങ്കിൽ ദ ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ്, അല്ലെങ്കിൽ ഇനിയുമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള നമ്മളുടെ ഒരു സ്ട്രെസ് ലെവൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി ഭാവി ജീവിതം നമുക്ക് എങ്ങനെ മോഡുലേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യാം, ആരുണ്ട് നമ്മളുടെ കൂടെ. ഇപ്പൊ നമ്മൾ ഫിസിക്കലും മെന്റലും അല്ലാതെ ഇഫ് യു ലുക്ക് അറ്റ് ദി സോഷ്യൽ ലെവൽസ് ടു, നമുക്ക് ആ ഒരു ടൈം പീരീഡ് ആയിരിക്കും ചിലപ്പം മക്കളൊക്കെ നമ്മളെ വിട്ടുപോകുന്നതും ആ ലോൺലിനെസ് വരുന്നതും, അതും നമ്മളെ എഫക്ട് ചെയ്യും. സോ ബേസിക്കലി ഏജിങ് എന്ന് പറഞ്ഞാൽ വെറും മസിലുകൾ അല്ലെ ബോഡിയുടെ മാത്രമല്ല, ഒരു ലൈഫിന്റെ മാറ്റം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ വീണ്ടും ആ ഒരു യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. യോഗ എല്ലാം തലത്തിലും അറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ലെവൽസിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്.
0: ഈ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഈ ഒരു ഏജ് ആകുന്ന ടൈമിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. ഈ മാറ്റങ്ങളുടെ വേഗത കുറയ്ക്കാനോ അല്ലെങ്കിൽ അവയുമായി കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനോ യോഗ സഹായിക്കുന്നുണ്ടോ?
1: ഇപ്പൊ നമ്മൾ യോഗ നോക്കുമ്പം നമ്മുടെ ആ ഒരു ഏജിങ്ങിന്റെ ഒരു ക്ലോക്ക് അത് സ്റ്റോപ്പ് ആക്കത്തില്ല, ബട്ട് യോഗ തീർച്ചയായും ആ ഒരു പ്രോസസ്സിനെ നല്ലവണ്ണം സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാരണം ആസ് വി പ്രോഗ്രസ് നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ബീങ് ഏബിൾ ടു കണക്ട് ടു ദ ബോഡി, നമ്മുടെ ലൈഫിൽ വരുന്ന വിവിധമായ പ്രഷേഴ്സ് അല്ലെങ്കിൽ ഇൻസിഡൻസസ് എക്സ്പീരിയൻസസ്, അത് പലപ്പോഴും നമ്മളെ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഓവറോൾ ബോഡിയും അറ്റ് ദ ബോഡി ലെവൽ അറ്റ് ദി മൈൻഡ് ലെവൽ ഒരു ഡിസ്കണക്റ്റഡ് ആയ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആസ് വി ഏജ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് വരുന്നത്. യോഗ ഈ പറയുന്ന സ്പീഡി പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാനും നമ്മൾക്ക് നമ്മളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ഒരു സ്പേസ്, ഒരു അവസരം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻഫാക്ട് നമ്മളുടെ ഓരോ യോഗ സെഷൻസും, നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ആ ഫിസിക്കൽ പ്രാക്ടീസസ് ആയ യോഗ സെഷൻസിനെ നമ്മൾ അങ്ങനെയാണ് ടൈലർ ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മളെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ തൽക്കാലം നമുക്കിപ്പം ഇംപ്രൂവ് ചെയ്യേണ്ട, ദാറ്റ് സ്റ്റാർട്ട് ടു ആക്സെപ്റ്റ് ഹൂ വി ആർ, എന്നിട്ട് അതിൽ നിന്നും നമ്മുടെ ആ ഒരു ഒബ്സർവേഷനും മൈൻഡ്ഫുൾനെസ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ സ്പീഡി പ്രോസസ്സിനെ ഇവിടെ സ്ലോ ഡൗൺ ചെയ്യുവാണ്.
0: ഓക്കെ, ശരിക്കും ഇതിനൊക്കെ ഒരു മനസ്സാണല്ലേ വേണ്ടത് നമുക്ക്. ഓക്കെ, ആരോഗ്യത്തോടെ ഒരു ലൈഫ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം അല്ലേ? ഓക്കെ ഡോക്ടർ, ഡോക്ടർ യോഗയും വാർദ്ധക്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ ആധുനിക ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ എന്താണ് പറയുന്നത്?
1: നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ റിസർച്ചസ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏജിങ് ആൾക്കാരുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുകയാണ്. ഇൻഫാക്ട് നമുക്കിപ്പം ഏജ്ഡ് ആയ ആൾക്കാർക്ക് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് വരെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗവൺമെന്റ്. സോ ഇതിന്റെ എല്ലാം ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനെ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അവർക്കുള്ള റിസർച്ചസ് എന്തൊക്കെയാണ്. ലേറ്റസ്റ്റ് റിസർച്ചസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് യോഗ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ബാലൻസ്, ലോസ് ഓഫ് ബാലൻസ് ഒരു പ്രധാന ഇഷ്യൂ ആണ്. ലോസ് ഓഫ് ബാലൻസ്, അതുപോലെ വീഴ്ചകൾ, ഇതിനെല്ലാം ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഓവറോൾ സ്ലീപ്പിന്റെ ക്വാളിറ്റി, അതുപോലെ നമ്മളുടെ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി, നമ്മൾക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്, ഓവറോൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നല്ലവണ്ണം ഇംപ്രൂവ് ചെയ്യാൻ ദ റീസെന്റ് റിസർച്ച് ഹാസ് സജസ്റ്റഡ്. ആൻഡ് ഓൾസോ നമ്മൾ നേരിടുന്ന മറ്റ് വിഷയങ്ങളായ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ ക്രോണിക് പെയിൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇവയ്ക്കെല്ലാം യോഗ ഒരു എഫക്റ്റീവ് ടൂൾ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതലായ ഒരു ഇമ്പോർട്ടന്റ് ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തി ചേഞ്ചസ് മാത്രമല്ല അവർ തന്നെ സെൽഫ് റിപ്പോർട്ട് ചെയ്യുന്ന മാറ്റങ്ങളാണ്. ദ മോർ പോസിറ്റീവ് ഔട്ട്കംസ് അവർക്ക് ആ ഒരു ലൈഫിലോട്ട് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നു, അവർക്ക് കൂടുതൽ അവരുമായിട്ട് കണക്ട് ചെയ്യാനും കൂടുതൽ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവന്റ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. ചിലപ്പോൾ യോഗയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾ ആഡ് ചെയ്യുകയല്ല, നേരെ മറിച്ച് ഇറ്റ് ഈസ് ടു ഹെൽപ്പ് എൻജോയ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ്.
0: ഡോക്ടർ, പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു സംശയം, അതെ നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, നല്ലതാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗ നല്ല ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അവിടെ പോകണം, ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, എനിക്ക് വയ്യ തലകുത്തി നിൽക്കാനും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആവത്തില്ല യോഗയൊന്നും ചെയ്യാനെന്നുള്ളൊരു ചിന്തയാണ്. അതിനൊരു കാരണം, യോഗ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരും ബുദ്ധിമുട്ടുള്ള ആസനങ്ങളാണ് ചിന്തിക്കുന്നത്. ശരിക്കും യോഗ എന്നത് വെറും ഫ്ലെക്സിബിലിറ്റി മാത്രം സംബന്ധിക്കുന്നതാണോ?
1: നമ്മുടെ യോഗയുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇത് തന്നെയാണ്. അതായത് യോഗ എന്തോ ഒരു ടൈപ്പ് ഒരു കോമ്പറ്റീഷൻ ആണ്, നമുക്ക് വളയാനും ഡിഫിക്കൽട്ടായ ആസനങ്ങൾ അഥവാ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുക. ഇൻഫാക്ട് യോഗ എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയുക, നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രാക്ടീസസ് എല്ലാം ഹത്ത യോഗ എന്നൊരു സ്ട്രീം ഓഫ് യോഗ വരികയാണ്. ദ വേർഡ് യോഗ എന്ന് പറയുമ്പം തന്നെ അതിനൊരു ഡീപ്പർ മീനിങ് ആണ്. ഇറ്റ് മീൻസ് ഒരു ഡീപ്പർ കണക്ഷൻ, ദി കണക്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ സെൽഫ് വിത്ത് ദ യൂണിവേഴ്സൽ സെൽഫ്. അതിനൊത്തിരി വഴികളും മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹത്ത യോഗ. ഇൻഫാക്ട് ഈവൻ ഇൻ ഹത്ത യോഗ, ദ സയൻസ് ഓഫ് ഫിസിക്കൽ പ്രാക്ടീസസ്, ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ക്യാൻ ബെൻഡ്. നമ്മളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇറ്റ് ഡസൻ മാറ്റർ അറ്റ് ഓൾ. ഒരു വ്യക്തി മിണ്ടാതെ ഒരു മൂലയിലിരുന്നാൽ അതും ഒരു യോഗ പ്രാക്ടീസ് ആയിട്ട് കാണാം. ആ പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി സ്വസ്ഥമായി റിലാക്സ് ചെയ്യാൻ പഠിക്കുന്നോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഒരിടത്ത് ഇരിക്കുന്നോ, അതും യോഗയാണ്. സോ യോഗ എപ്പോഴും ഡിഫിക്കൾട്ട് ആണ് എന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉള്ളിലോട്ട് ഇൻജക്ട് ചെയ്യുന്നത് നമ്മൾ ഡീലേൺ ചെയ്യുക. ഈ ഒരു യോഗ ഡെയിലി, ഈ ഒരു യോഗ തീം ബേസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ് ദാറ്റ് നമ്മൾ എന്തൊക്കെയാണോ നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ്സ്, അത് ആക്ച്വലി മിസ്കോൺസെപ്റ്റ്സ് ആണ്. സോ യോഗ ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് യുവർ ഓൺ സെൽഫ് ആൻഡ് കണക്ടിങ് ഡീപ്പ് വിത്തിൻ. യു ഡോണ്ട് ഹാവ് ടു ബി ഫ്ലെക്സിബിൾ ടു ബിഗിൻ യോഗ, പക്ഷെ ഇൻ ദി പ്രോസസ് അതായി വന്നോളും. അതും ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കുക, ദി ഫിസിക്കലും ആണ്, മെന്റലി ആൻഡ് ഇമോഷണൽ.
0: ഓക്കെ ഡോക്ടർ, 50-60 അല്ലെങ്കിൽ പോട്ടെ 70 വയസ്സിൽ പോലും ഒരാൾക്ക് യോഗ അഭ്യസിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് തുടങ്ങാനായിട്ട് കഴിയുമോ?
1: തീർച്ചയായും. ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യോഗ ക്യാൻ ബി സ്റ്റാർട്ടഡ് അറ്റ് എനി ഏജ്. ഇപ്പൊ നമ്മളുടെ യോഗ സെഷൻസിൽ എത്രയോ ഏജ്ഡ് ആയ ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഒരു യോഗ മാറ്റിലോട്ട് കയറുന്നത്. സോ ഏജ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ജസ്റ്റ് ഒരു നമ്പറായിട്ട് മാത്രമേ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരുടെ ആ വില്ലിംഗ്നെസ്, ദ ഗ്രേസ് ഓഫ് കമ്മിങ് ഇൻ ടു ദ സെഷൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഇത്രയും വർഷങ്ങളായിട്ട് അവർ കടന്നു പോകുന്ന ഒരു ലൈഫ് പാറ്റേൺ ഉണ്ട്, അതിൽ നിന്നും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ, ഒരു മുക്തി നേടാൻ, ഓർ ടു ക്രിയേറ്റ് എ ന്യൂ പാത്ത് വില്ലിംഗ് ആണെങ്കിൽ യുവർ ഏജ് നെവർ മാറ്റേഴ്സ്. ഏത് പ്രായത്തിലും യോഗ ആരംഭിക്കാൻ
0: പറ്റും. അതുപോലെ നമ്മൾ മുതിർന്നവർക്ക് എളുപ്പത്തിൽ ആരംഭിക്കാവുന്ന ലളിതമായ യോഗാഭ്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്?
1: ഇപ്പൊ നമ്മളുടെ ഹതയോഗയുടെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ, നമ്മൾ എപ്പോഴും, ഇപ്പൊ മുതിർന്നവരായാലും യങ്സ്റ്റേഴ്സ് ആയാലും ബിഗിനേഴ്സ് ആയാലും അഡ്വാൻസ്ഡ് ആയാലും, നമ്മൾ ആദ്യമേ ഒരു പ്രാർത്ഥന വെച്ച് തുടങ്ങും. എന്നിട്ട് നമ്മൾ കുറച്ച് സൂക്ഷ്മ വ്യായാമം അഥവാ ലൂസനിങ് പ്രാക്ടീസസ് വെച്ച് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ ബോഡി പ്രാക്ടീസസിനെ നമ്മൾ മെല്ലെ മെല്ലെ അഡ്വാൻസ് ചെയ്യിപ്പിക്കുന്നത്.
0: ഒരു വാമപ്പ് പോലാണോ?
1: അതെ, അതൊരു വാമപ്പ് ആണ്. ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, നമ്മുടെ ബോഡിയും എസ്പെഷ്യലി ദി ബോഡി ആൻഡ് ദി മൈൻഡിനെ നമ്മൾ ഇവിടെ വാമപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വാമിംഗ് അപ്പ് തന്നെയാണ്, ഈ ലൂസനിങ് പ്രാക്ടീസസ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സിമ്പിൾ യെറ്റ് പവർഫുൾ പ്രാക്ടീസ് ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇൻഫാക്ട് ഈ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ ഒരു പ്രൊഫഷണലായിട്ട് ഞങ്ങൾ ഒരു സുഹൃത്തുമായിരുന്നു, ഞങ്ങൾ സംസാരിച്ചപ്പം പുള്ളിക്കാരൻ ഇതുപോലെ കുറെ യോഗ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തും പഠിപ്പിച്ചും, പക്ഷേ ഈ ലൂസനിങ് അല്ലെങ്കിൽ ആദ്യത്തെ വാമപ്പിനെ നമ്മൾ ജസ്റ്റ് ഒരു വാമപ്പാണ്, നമുക്ക് അടുത്തതാണ് മെയിൻ കാര്യം അല്ല. ആ ലൂസനിങ് പ്രാക്ടീസസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അത് വച്ച് മാത്രം ആൾക്കാർക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീങ്ങിനെ കൊണ്ടുവരിക എന്നൊരു പവർഫുൾ ടൂൾ ആണ്. അപ്പം എന്താണ് ഈ പറയുന്ന ലൂസനിങ് പ്രാക്ടീസസ്? നമ്മളുടെ ഹെഡ് നെക്ക് ടിൽ ദ ടോസ് വരെ ഉള്ള നമ്മുടെ ബോഡി ജോയിന്റ്സിന് നമ്മൾ കൊടുക്കുന്ന വളരെ ലളിതമായ ചലനങ്ങളാണ്. അപ്പം മൂവ്മെന്റിനെ നമ്മൾ ബ്രെത്ത് കൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സൂക്ഷ്മ വ്യായാമം എന്ന് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് ചെയ്യും. സോ എപ്പോഴും ഇതുപോലത്തെ ഉള്ള ലൂസനിങ് സൂക്ഷ്മ വ്യായാമത്തിന് ഏത് സെഷൻസ് ആയാലും ഒരു അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ഒരു യോഗ ടീച്ചർ ആകുമ്പോൾ ഇറ്റ് വുഡ് ബി വെൽ ട്രെയിൻഡ്. സോ ലളിതമായിട്ട് നമുക്ക് ലൂസനിങ് പ്രാക്ടീസസ് വെച്ച്
0: ആരംഭിക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ യോഗ ദിനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും തുടരാം.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അരുൺ തുളസിയുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. നമുക്ക് തുടരാം. ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു, ഏകാന്തതയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് പേര് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, അതുപോലെ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു വാർദ്ധക്യം കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് യോഗ നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യോഗ സഹായിക്കുമോ?
2: നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ഇഷ്യൂ, ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ് ആണ് ഏകാന്തത. ആ ഏകാന്തത എന്ന ഒരു ടോപ്പിക്കിനെ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ നോക്കുമ്പം നമ്മുടെ ചുറ്റും ആൾക്കാരാരുമില്ല, ഞാൻ ആരൊക്കെയാണോ നേരത്തെ കണക്റ്റഡ് ആയിരുന്നവർ അവരിപ്പോഴില്ല, അല്ലെ ഞാൻ ആരൊക്കെയാണോ തേടി നടക്കുന്നവർ അവരില്ല. സോ ഇത് പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ഫീല്, ഇത് ഏത് പ്രായത്തിലും നമുക്ക് കിട്ടാവുന്നതാണ്. ഇതിന്റെ ഒക്കെ ഒരു ബേസ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും വെളിയിലാണ് തേടി നടക്കുന്നത്, ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു കൂട്ടിന്. കാരണം നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഇല്ല, അതിന്റെ ആ ഒരു സയൻസ് നമ്മളിൽ എന്തോ ലോസ്റ്റ് ആണ്. നമുക്ക് എപ്പോഴും നമ്മളും നമ്മുടെ കൂടെ ഉള്ളവരും, അല്ല അതിന്റെ മുമ്പത്തെ ജനറേഷൻസ് ആണെങ്കിലും എപ്പോഴും ആ ഒരു സോഷ്യൽ കണക്റ്റഡ്നെസ്സിൽ മാത്രമേ ഉള്ളൂ ഒരു ഹാപ്പിനെസ് എന്ന രീതിയിലാണ്. സോ ഇവിടെ നമ്മുടെ ചോദ്യം, യോഗ എങ്ങനെയാണ് നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്? യോഗ എപ്പോഴും നമ്മളുടെ ഈ ഒരു സ്പോട്ട് ലൈറ്റ് വെളിയിൽ നിന്നും തിരിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാനാണ്. നമ്മളിവിടെ നമ്മളെ തന്നെ അറിയുകയാണ്, ഫേസ് ചെയ്യുകയാണ്, നമ്മളിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മളൊരു മാറ്റ് വിരിച്ച് പ്രാക്ടീസസ് ചെയ്തു വെറും ഒരു ബോഡി പ്രാക്ടീസസ് അല്ലേ അല്ല. തുടക്കത്തിൽ ഒരു കിൻഡർ ഗാർഡൻ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൽ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഫിസിക്കലിൽ നിന്നും ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസസ് ആയിട്ട് മാറുമ്പം ആ ഒരു ഇന്നർ കണക്റ്റഡ്നെസ് ഫീൽ ചെയ്യും. അത്രയും നാളും എനിക്ക് ആൾക്കാർ വേണം, എനിക്ക് അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ തനിയാണെന്നൊരാള് നമ്മൾ തന്നെ കണ്ടതാണ്. ഇന്നലെയും കൂടെ എന്റെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞ, നമ്മളുടെ ആ സെഷൻസിലെല്ലാം പറഞ്ഞും കരഞ്ഞും നമുക്ക് ആളില്ല, വിളിച്ചിട്ട് അവർ കണക്ട് ചെയ്യുന്നില്ല. നമ്മളുടെ ഒരു യോഗ സെഷൻസ് കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും നമ്മളുടെ ആ ഒരു വെപ്രാളം, പരിഭ്രാന്തി കുറയുവാണ്. സോ ബേസിക്കലി അത് നമ്മളുടെ ശരീരത്തിന്റെ നെർവസ് സിസ്റ്റം കരയുവാണ്. ദാറ്റ് ഇറ്റ് നീഡ്സ് കമ്പനി, ഒരു അൺബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് അത് കഴിയുന്നത്. വെൻ യു ബ്രിങ് ടു എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്, ആ ഒരു ഔട്ടർ ഡിപ്പെൻഡൻസി കുറയുകയാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു സാഗരം പോലെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ അത് ഹൈ ടോട്ടലി അൺഎക്സ്പ്ലോർഡ് ആണ്. കാരണം എന്താ, എപ്പോഴും ശ്രദ്ധ വെളിയിലാണ്. യോഗയിൽ കൂടെ ആ ഇന്നർ ട്യൂണിങ് വരുമ്പോൾ പുറത്തുള്ള ഡിപ്പെൻഡൻസി നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ആൻഡ് യു വിൽ ബി ഹാപ്പി ടു ബി വിത്ത് യുവർ സെൽഫ്. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ട്രെയിനിങ്ങിലോട്ട് വരികയാണ് ത്രൂ ദ യോഗ പ്രാക്ടീസസ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യോഗയിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? ഓക്കെ ഡോക്ടർ, അടുത്തൊരു പൊതു ധാരണയുണ്ട്. അതായത് ചിലർ പറയാറുണ്ട്, എന്തിന് ഒരുപാട് എക്സസൈസിന്റെ കാര്യമില്ല, അല്ലെങ്കിൽ യോഗയുടെ ആവശ്യമില്ല, നിങ്ങൾ നടക്കൂ, നടത്തം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട്, നടത്തം മാത്രം മതിയാകും എന്ന്, യോഗയുടെ ഒന്നും ആവശ്യമില്ല. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? നടത്തവും യോഗയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
2: ഇപ്പം ഏതെങ്കിലും ഒരു പേഷ്യന്റ്, ഞാൻ ദിവസവും നടക്കുന്നുണ്ട്, അല്ലെ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട്, ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ഇത്രയും കിലോമീറ്റർ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്, എനിക്ക് യോഗ വേണ്ടെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ് ആണ്. ഞാൻ ഇൻഫാക്ട് അതിന് ഹൈലി സപ്പോർട്ടീവ് ആണ്. ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പിൻ പോയിന്റ് ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ വാക്കിംഗ് എക്സസൈസസ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും യോഗയിൽ നമുക്കൊരു മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷേ വാക്കിങ്ങിലോ എക്സസൈസിലോ നമ്മളുടെ ആ ഒരു മനസാന്നിധ്യം അഥവാ മൈൻഡ്ഫുൾനെസ് പലപ്പോഴും മിസ്സിംഗ് ആയിരിക്കും. ട്രൂ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. നമ്മൾ യോഗ പ്രാക്ടീസസിൽ ആസ് യു ട്രെയിൻ, നമ്മൾ ആ ബോഡി, അതായത് ശരീരത്തിന്റെ ചലനങ്ങൾ, ശ്വാസവും ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ബ്രത്തിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേസമയം വാക്കിങ്ങിനോ മറ്റ് എക്സസൈസിലാകുമ്പം നമ്മൾ ആ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ പറയാൻ, ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ എക്സസൈസിലും അഥവാ അല്ലെങ്കിൽ വാക്കിങ്ങിലും എപ്പോഴും നമ്മളുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു ബ്രേക്കോ ഒരു റെസ്റ്റോ നമ്മൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് യോഗ, പ്രത്യേകിച്ച് യോഗ ചികിത്സയിൽ, ഈ സ്റ്റിമുലേഷനും റിലാക്സേഷനും എന്ന കമ്പോണന്റ് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ഒരു പാറ്റേണെ കണ്ടിന്യൂസ് ആയിട്ട് മാത്രം ചെയ്യാതെ നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു റിലാക്സ്, എന്നാലോ റിലാക്സേഷനും അധികമാവരുത്, രണ്ടിന്റെയും ഒരു ബാലൻസ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ആസ്പെക്ട് ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതിനെ സിംപത്തറ്റിക്കും പാരസിംപത്തറ്റിക്കും ഉണ്ട്. ഈ സിംപത്തറ്റിക് സിസ്റ്റം ആണ് ബോഡിയെ എപ്പോഴും എക്സൈറ്റ് ചെയ്യാനും, അതിനെ നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബോഡിയെ ആ ഒരു സ്റ്റേറ്റിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആക്കി വെക്കുന്നതാണ് ഈ സിംപത്തറ്റിക്. നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് വിശ്രമം വേണമെങ്കിൽ ഈ പാരസിംപത്തറ്റിക് സ്വിച്ച് ഓൺ ആകണം. എന്നാലോ നമ്മളുടെ ഒരു ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയ ഒരു സ്റ്റിമുലേറ്റഡ് ലൈഫിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ എക്സസൈസ് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുവോ ഇല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു കാര്യം ചെയ്യും, അത് ചെയ്യും വേറെ. ഇൻഫാക്ട് നമ്മളിപ്പം ഫോണ് പോലും നോക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ ഡിസ്ട്രാക്ഷൻ ആണ്. ബോഡിക്കോ മൈൻഡിനോ വേണ്ട ഒരു ഡീപ്പ് റെസ്റ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് പാരസിംപത്തറ്റിക് സിസ്റ്റം പ്രവർത്തന ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് യോഗയുടെ ആ ഒരു ഇമ്പോർട്ടൻസ്. യോഗ അഥവാ അല്ലെങ്കിൽ വേറെ ഏത് മൈൻഡ്ഫുൾ പ്രാക്ടീസസ് ആയാലും നമ്മുടെ ആ പാരസിംപത്തറ്റിക് സിസ്റ്റത്തിന്, നമ്മൾ അതിനെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയും, അതിനെ ഉണർത്തിയെടുക്കുകയും ആ ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് ആയ ബോഡിയെ ഡീപ്പ് റെസ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ആദ്യമേ ആ ഹെൽത്തി ഏജിംഗിന്റെ ഒരു ഐഡിയ പറഞ്ഞ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ബാലൻസിലോട്ട് വരുന്നത്. അതിൽ കൂടെ എല്ലാ തരത്തിലും യു ക്യാൻ ബി പ്രൊട്ടക്റ്റീവ്. സോ വാക്കിംഗ് നല്ലതാണോ? ഇറ്റ് ഇസ് വെരി ഗുഡ്. യോഗ കുറച്ചും കൂടെ ഡീപ്പറായ ആസ്പെക്ടിൽ അത് കവർ ചെയ്യുന്നു എന്നത് മാത്രം.
1: ഓക്കെ ഓക്കെ ഡോക്ടർ, ഭയങ്കര എന്താ പറയാ, വിശദമായിട്ട് തന്നെ ഡോക്ടർ അതിനൊരു ആൻസർ തന്നു. താങ്ക് യു ഡോക്ടർ. നമുക്കൊക്കെ ഒരു ലക്ഷ്യബോധവും അല്ലെങ്കിൽ അർത്ഥപൂർണതയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് യോഗ എങ്ങനെയൊക്കെ സഹായിക്കും?
2: എനിക്കിപ്പം എന്റെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് പോകണം, ആ പോകുന്ന വഴിയില് എനിക്ക് കണ്ടമാനം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പം പോകുന്ന വഴിക്ക് എനിക്കിഷ്ടമുള്ള കടകളുണ്ട്, ചിലപ്പോൾ ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എ ടു ബിയിലോട്ട് പോകുന്നതിന്റെ വഴിക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഡിസ്ട്രാക്ഷൻസിൽ ഇങ്ങനെ മുഴുകി അതിലോട്ട് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ പലപ്പോഴും എന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ വൈകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യോഗ പ്രാക്ടീസസിൽ കൂടെ, മൈൻഡ്ഫുൾ പ്രാക്ടീസസിൽ കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ ലൈഫ്,

0: ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനെ മിനിമൈസ് ചെയ്യും. ഡിസ്ട്രാക്ഷൻസ് എന്നും അവിടെ ഉണ്ട്, പക്ഷേ ഞാൻ അവിടെ ആ ഒരു ചോയ്സ് എടുക്കുകയാണ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുകയാണ്, ദാറ്റ് ഐ വോണ്ട് ടു ബീ ഗോ ഫ്രം ഹിയർ ടിൽ ദെയർ. അപ്പൊ ഇത് കോൺഷ്യസ്ലിയും സബ് കോൺഷ്യസ്ലിയും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ആർ ഏബിൾ ടു ഫൈൻഡ് ബെറ്റർ പേർപ്പസസ്. കാരണം എനിക്ക് തന്നെ പല ഇൻസിഡൻസസും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എത്രയോ യോഗ സ്റ്റുഡൻസും അവരുടെ ആ ഒരു ഡോർമെന്റ് സ്റ്റേജിൽ നിന്നും അവരുടെ ഹിഡൻ ആയ പാഷൻസും ആസ്പിറേഷൻസും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് അവർക്ക് യോഗ മാറ്റിലോട്ട് വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിച്ചു. ആസ് സിംപിൾ ആസ് ദാറ്റ്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നമുക്ക് അറിയാം സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും യോഗ ലഭ്യമാക്കുന്നതിനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്?
0: ഗവൺമെന്റ് ലെവലിൽ നമുക്ക് നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ബോഡിയാണ്. പത്തനംതിട്ടയിൽ നമുക്ക് 53 ആയുഷ് വെൽനസ് സെന്റേഴ്സ് ഉണ്ട് അക്രോസ് ദ ഡിസ്ട്രിക്റ്റില്. വിവിധ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറിയും ഹോസ്പിറ്റൽസിലും ഇത് സ്പ്രെഡ് ആണ്. ഈ 53 യോഗ ആൻഡ് വെൽനസ് സെന്റേഴ്സിൽ നമുക്ക് 53 യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവരുടെ സേവനം നമുക്ക് എപ്പോഴും ലഭ്യമാണ്. ഇത് കൂടാതെ നമുക്ക് യോഗ ക്ലബ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. യോഗ ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എവിടെയാണോ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരെ നമ്മൾ അവരെ കൂട്ടിച്ചേർത്ത് യോഗ പ്രാക്ടീസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ യോഗ ക്ലബ്സും ഇതും ഈ വിവിധ യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ കീഴിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഈ യോഗ ക്ലബ്ബുകളിൽ കൂടെ ആൾക്കാർക്ക് ഈ യോഗ പ്രാക്ടീസസിൽ ഏർപ്പെടാം. ഈ യോഗ ക്ലബിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യോഗ ക്ലബ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൽ കൂടെ ആക്സസ് ചെയ്താൽ നമുക്ക് കൺവീനിയന്റ് ആയ സ്ഥലവും ടൈമും നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ യോഗ ക്ലാസ്സസും പിന്നെ അതുപോലെ നമുക്ക് യോഗ കൺസൾട്ടേഷൻസും യോഗ റിലേറ്റഡ് ആയ മറ്റ് കൗൺസിലിംഗും സർവീസസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
1: ഡോക്ടർ, നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഡോക്ടറിന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എന്തൊക്കെ പ്രചോദനാത്മകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ? എന്തെങ്കിലും ഒരു വിജയകഥ ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടോ?
0: ഒന്നല്ല, ഡെയിലി
1: വിജയകഥകളാണല്ലേ, സന്തോഷം അത് കേൾക്കുന്നത്.
0: ഒരു ലാസ്റ്റ് പറയണമെങ്കിൽ ഇന്നലെ മിനിങ്ങാന്നാണെങ്കിൽ ഒരു 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ വന്ന് രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ്. അമ്മയും മോനും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ യോഗ ക്ലാസ്സിൽ കയറാനും ഒക്കെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഈ ഒരു യോഗ സെഷനിൽ യോഗ മാറ്റിലോട്ട് കയറുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. മകനാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ജോയിൻ ചെയ്യാൻ, വിഷയമില്ല. ആദ്യം പുള്ളിക്കാരനൊന്നും മടിച്ചാൽ ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ മകനും കൂടെ പതുക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും കണ്ട് രസകരമാണ്. കാരണം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. കാരണം നമുക്ക് പറ്റത്തില്ല, അത് എനിക്കുള്ളതല്ല എന്നൊരു കോൺസെപ്റ്റ് മാറി നമ്മൾ ആ സെഷനിലോട്ട് ആ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇത്രയുള്ള കാര്യമല്ല, ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെ സിമ്പിൾ മൂവ്മെന്റ്സും കുറച്ച് അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ആ സെഷൻസിൽ നടന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേരുടെ മുഖത്തിൽ ഭയങ്കര മാറ്റം. ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും യോഗ പ്രാക്ടീസസ് കഴിയുമ്പോൾ നമുക്ക് വാക്കുകൾക്ക് അപ്പുറമായ ഒരു ഫീൽ ഓഫ് ബ്ലിസ് ആണ് അത് ശരിക്കും അവിടെ തെളിഞ്ഞ്. എന്നിട്ട് ആ അമ്മയാണെങ്കിൽ ഇങ്ങനെ കൈ തൊഴുത് നിൽക്കുകയായിരുന്നു. നമുക്ക് അതാ പറയുന്നത്, നമുക്ക് ഡെയിലി നമുക്ക് സക്സസ് സ്റ്റോറീസ് മാത്രമാണ് ഇവിടെ കേൾക്കാനുള്ളത്. എന്നിട്ട് മകൻ പറയുമായിരുന്നു, ഞാൻ ഈ ആശുപത്രികളിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് ഒന്ന് മൗനത്തിൽ ഒന്ന് ഇരിക്കാൻ പറ്റി, ഒന്ന് എന്താ പറയുന്നത് ഉള്ളിലോട്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും ഒരു ശാന്തത എന്താണെന്നൊന്ന് ഫീൽ ചെയ്യാൻ പറ്റി. ആ കണ്ണുകളും രണ്ടുപേരും കണ്ണുകളും നിറഞ്ഞ് മുഖത്തിലുള്ള തെളിച്ചം, അത് എപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ ഡെയിലി വരും എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നീട് ആ ഒരു ചിലപ്പം റെഗുലാരിറ്റി കാണത്തില്ല, പക്ഷേ നമ്മൾ അവിടെ ആ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് എന്റെ സ്വന്തം ശരീരം ഉപയോഗിച്ച് ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ആരോഗ്യത്തിന്റെ ഒരു വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെയാണ് നമ്മൾ ആ യോഗ എന്ന താക്കോലുണ്ട് അതിനെ തുറക്കുന്നത്.
1: അതെ, ഓക്കെ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അനുഭവങ്ങൾ ഒരുപാടാണ് അല്ലേ. ഇപ്പൊ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് ശരിക്കും നമ്മളാൽ, അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളാൽ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാൽ മറ്റുള്ളവർ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്.

0: അല്ലേ?
1: തീർച്ചയായും. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാൽ അവർക്ക് മാത്രം കൊടുക്കുകയല്ല, ആ പ്രോസസ്സിൽ നമ്മളും ബെനിഫിറ്റഡ് ആണ്. എവറി സെഷനിൽ നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രേയർ ഉണ്ട്. ആ പ്രേയറിൽ അവിടെ ഒരു ടീച്ചറും സ്റ്റുഡന്റും എന്നൊരു വേർതിരിവല്ലാതെ രണ്ട് പാർട്ടീസിനും ഒരുമിച്ച് വളരാവുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സയൻസ് ആൻഡ് സിസ്റ്റം ആണ് യോഗ.
0: യോഗ, യെസ്, അതാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതാണ് യോഗ. ഓക്കെ ഡോക്ടർ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമ്മളോട് ഷെയർ ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാനത് എടുത്തു പറയുകയാണ്, നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ യോഗ കുറിച്ചിട്ട്, അതായത് യോഗ എത്രത്തോളം ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്. ഒരുപാട് രോഗങ്ങളാൽ ഇപ്പോൾ ദാ പുതിയ പുതിയ ഒരുപാട് നമ്മൾ കേൾക്കാത്ത പോലും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പഴയ രോഗങ്ങളൊക്കെ തലപൊക്കി തുടങ്ങി. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അല്ലേ? ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് തിരക്കിനിടയിൽ ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഡോക്ടറിനോടുള്ള നന്ദി റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 പേരിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡോക്ടർ. യോഗ ഒരു ദിവസത്തെ ആഘോഷമല്ല, ജീവിതത്തെ ആരോഗ്യകരവും സമതുലിതവുമാക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. ഈ വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും നമുക്ക് പങ്കുവച്ചത് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയാണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ നിന്ന് ഞാനും വിട പറയുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924 1.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ஆசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, BSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444-776-4722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 11 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരവും പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് ഫക്കീസ് നമ്മോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസുള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
1: മാക്ഫാസ്റ്റ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ലോക ഫുട്ബോളിന്റെ അരങ്ങത്തേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു ഫുട്ബോൾ ലഹരിയിലാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ലോക ഫുട്ബോളിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ചെറിയതായിട്ട് ഒന്ന് കണ്ണോടിക്കുകയാണെന്ന് വരികില് 1930 മുതൽ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടം ഒഴിച്ച് മുടങ്ങാതെ നടക്കുന്ന ഒരു വലിയ സ്നേഹ സമാധാന യുദ്ധമാണ് ഫിഫ ലോകകപ്പ്. ലോകകപ്പിലെ ഏറ്റവും വലിയ ജനകീയ വിനോദമായ സോക്കർ എന്ന് മറുപേരുള്ള ഫുട്ബോളിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഫിഫ ലോകകപ്പിന്റെ 23 എഡിഷനാണ് ഈ 2026 നടത്തുന്നത്. 1930 ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുമ്പോൾ അത് ഉറുഗ്വേയിലാണ് ആരംഭിച്ചത്. അപ്പോൾ 13 രാജ്യങ്ങളാണ് ആ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. എന്നാൽ ഇത്തവണ ആ 13 നിന്ന് ഉയർന്ന് 48 രാജ്യങ്ങളാണ് അവസാന റൗണ്ടിൽ നമ്മുടെ 2026 23 എഡിഷനിൽ പങ്കെടുക്കുന്നത്. ലോക ഫുട്ബോളിന്റെ ഒരു പ്രധാന നാഴികക്കല്ലുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്ന് വരിയിൽ 1930 ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയുടെ പൂർണ്ണ രൂപം അതാണ്. പ്രസിഡന്റ് ജൂൾസ് റിമെറ്റ് തുടക്കം കുറിച്ച ആദ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് മോണ്ടിവീഡിയോയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ 4-2 പരാജയപ്പെടുത്തി കിരീടം നേടിയ ഉറുഗ്വേയാണ്. ആദ്യ ലോകകപ്പ് നടന്നത് ഉറുഗ്വേയിലാണ്, അതിന്റെ കിരീടം നേടിയതും ഉറുഗ്വേയാണ്. 1954 സ്വിറ്റ്സർലൻഡിൽ നടന്ന ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലാണ് ഇതുവരെയുള്ള ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ടത്. ഓസ്ട്രിയ അന്ന് 7 ന്യൂസിലൻഡിനെതിരെ നേടി, 5 ന്യൂസിലൻഡ് തിരിച്ച് അടിച്ചു. മൊത്തം 12 സ്കോർ ചെയ്ത ഒരു വലിയ മത്സരമായിരുന്നു. കാരണം ഫുട്ബോൾ എപ്പോഴും ആളുകൾക്ക് ഗോളുകൾ വീഴുന്നതിൻ്റെ അകത്തും ഗോൾ സ്കോർ ചെയ്യുന്നതിൻ്റെ അകത്തും അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിലുമാണ്. അപ്പം 12 ഒരു മത്സരത്തിൽ വന്നു എന്ന് പറയുമ്പം അന്നത്തെ കാണികൾക്ക് അത് വളരെ ഒരു വിരുന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യങ്ങൾ, അതായത് 100 രാജ്യങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്ന് വരികിലും 8 മാത്രമേ ഇതുവരെ ലോകകപ്പ് കിരീട ജേതാക്കളാകുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതിൽ 5 നേടിയ ബ്രസീലിനാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം. 1958, 62, 70, 94, 2002 വർഷങ്ങളിൽ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായി. തൊട്ടു പിന്നെയായിട്ട് 4 ലോകകപ്പ് ജേതാക്കളായ ജർമ്മനിയും ഇറ്റലിയും ഉണ്ട്. 1954, 74, 90, 2014 വർഷങ്ങളിൽ ജർമ്മനിയും 34, 38, 82, 2006 വർഷങ്ങളിൽ ഇറ്റലിയും ലോകകപ്പ് ജേതാക്കളായി. 3 അർജന്റീന ലോകകപ്പ് ജേതാക്കളായി. 1978, 86, 2022 2 ഫ്രാൻസും ഉറുഗ്വേയും ചാമ്പ്യന്മാരായി. 1998 2018 ഫ്രാൻസ് ജേതാക്കളായി. ഉറുഗ്വേ പ്രഥമ വേൾഡ് കപ്പിൽ, അതായത് 1930 പിന്നീട് 1950 ഉറുഗ്വേ ചാമ്പ്യന്മാരായി. 1966 ഇംഗ്ലണ്ടും 2010 സ്പെയിനും ഓരോ തവണ ലോകകപ്പ് ജേതാക്കളായി. അങ്ങനെ ഇതുവരെ നടന്ന 22 ലോകകപ്പ് മത്സരങ്ങളിൽ കിരീടം നേടിയതില് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീല് 5 തവണ. ലോക ഫുട്ബോളിലൂടെ അനേകം ഇതിഹാസ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേരുകൾ വർണ്ണിച്ചാൽ ഈ ഇതിലൊന്നും നമുക്ക് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മറക്കാനാവാത്ത കുറച്ച് പ്ലെയേഴ്സുണ്ട്. അത് നമ്മൾ പഴയകാല പ്ലെയേഴ്സിനെ ആരെയും മറന്നിട്ടല്ല, എങ്കിലും ലോക ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായിട്ട് അറിയപ്പെട്ടിരുന്ന ചിലർ, അതിൽ പ്രഥമ സ്ഥാനം പെലേക്കാണ്, ബ്രസീലിൻ്റെ പെലെ. 3 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഏക താരമാണ് പെലെ. എഡ്സൺ അരാൻഡസ് ഡി നാസിമെൻഡോ എന്ന് മുഴുവൻ പേരുള്ള പെലെ, പെലെ എന്ന ഓമന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഡിയാഗോ മർഡോണ അർജന്റീനയുടെ ഒരു മിന്നുന്ന താരമായിരുന്നു. അദ്ദേഹത്തിന്റെ 1986 പ്രകടനവും ദൈവത്തിന്റെ കരങ്ങളും, ഒരു ഗോൾ നേടിയപ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ള ആ വിശേഷതയും ഒക്കെ നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ഈ രണ്ടുപേരും, പെലെയും മറഡോണയും, നമ്മളോട് യാത്ര പറഞ്ഞു. ഇന്ന് ജീവനോടെ ഇല്ലാത്തത് നമ്മുടെ ഈ ലോകകപ്പിന്റെ ഒരു ദുഃഖമാണ്. ലയണൽ മെസ്സി അർജന്റീനയുടെ മിന്നുന്ന താരമാണിപ്പോഴും. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പില് ലോക ഫുട്ബോൾ കിരീടം നേടി ഫിഫ വേൾഡ് കപ്പ് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ലയണൽ മെസ്സി. മെസ്സിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും സജീവമായിട്ട് ഫുട്ബോളിൽ നിൽക്കുന്നു, ആരാധകരേറെയുള്ള ഒരു കളിക്കാരനാണ്. അതുപോലെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, CR7 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പോർച്ചുഗലിന്റെ താരം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഈ ലോകകപ്പിലെ ഒരു പ്രധാന താരങ്ങളിൽ ഒരാളാണ്. നെയ്മർ ജൂനിയർ, ബ്രസീലിന്റെ നെയ്മർ, പരുക്ക് കാരണം ഇതുവരെ മത്സരത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിലും ബ്രസീൽ ടീമിൽ ഇടമുണ്ട്. നെയ്മറും ലോകത്തിലെ അനേകർ ആരാധിക്കുന്ന ഒരു കളിക്കാരനാണ്. ലോക ഫുട്ബോളില് ഏറ്റവും കൂടുതൽ, ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ക്ലോസ് ആണ്, ജർമ്മനിയുടെ താരമായിരുന്ന മിറോസ്ലാവ് ക്ലോസ്. അദ്ദേഹം 16 ഗോളുകൾ ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന അൾജീരിയ മത്സരത്തില് മെസ്സി 3 ഗോളുകൾ അടിച്ച് ഹാട്രിക് നേടി. അപ്പോൾ അതേ തുടർന്ന് മെസ്സിയും ക്ലോസും ഇപ്പോൾ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങൾ എന്നുള്ള രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ ലോകകപ്പിൽ മെസ്സി 1 ഗോൾ കൂടെ സ്കോർ ചെയ്യുകയാണെന്ന വരിയിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഒരു കളിക്കാരനായിട്ട് മെസ്സി മാറും. June 11 മുതൽ 19 വരെ നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി 2026 ലോകകപ്പിന്റെ നിലവിലെ വിലയിരുത്തലുകളും ശ്രദ്ധേയമായ ടീമുകളും താഴെ പറയുന്നവയാണ്. പക്ഷേ അത് ഇതുവരെയുള്ള ഒരു മത്സരങ്ങളുടെ മാത്രം ഒരു അവലോകനമാണ്. അടുത്ത നോക്കൌട്ട് ഘട്ടത്തിലോട്ട് വരുമ്പോൾ ടീമുകളുടെ പ്രകടനം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിലയിരുത്തലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് ജർമ്മനിയാണ്. കുറോസാവയ്ക്കെതിരെ 7-1 മിന്നുന്ന വിജയം, അത് ടൂർണമെന്റിലെ ഏറ്റവും വലിയ വിജയമാണ്. പക്ഷേ കുറോസാവ അത്ര വലിയ ശക്ത ടീമല്ലെന്ന് വരികിലും അവരുടെ സ്കോറിംഗ് കപ്പാസിറ്റി നല്ലൊരു ഉദാഹരണമാണ്. ആക്രമണ ഫുട്ബോളിലും ഗോൾ സ്കോറിംഗിലും ഏറ്റവും നല്ല മികവ് പുലർത്തിയ ഒരു ടീമാണ് ജർമ്മനി. നമ്മുടെ ഈ വേൾഡ് റാങ്കിങ്ങുകളിൽ പലതിലും നമ്മൾ ഈ ലോകകപ്പുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇല്ല എന്ന് വരികിലും കാനഡ ഇതുവരെയുള്ള മത്സരങ്ങളിൽ നല്ല ഉന്നതമായിട്ടുള്ള വിജയങ്ങളാണ് നേടിയിട്ടുള്ളത്. ഖത്തറിനെതിരെ 6-0 വിജയം അവർ കരസ്ഥമാക്കി. ആതിഥേയ ടീമുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് കാനഡയും US ഉമാണ്. US ടീം പരാഗ്വേക്കെതിരെ, US ടീം എന്ന് ഞാൻ പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്ക പരാഗ്വേക്കെതിരെ 4-1 വിജയവും ഓസ്ട്രേലിയക്കെതിരെ 2-0 വിജയവും കരസ്ഥമാക്കി. 2 മത്സരങ്ങളും അമേരിക്ക ജയിച്ച് അടുത്ത നോക്കൌട്ട് ഘട്ടത്തിലേക്ക് അവരുടെ ഗേറ്റ് വളരെ അധികം നന്നായി മുന്നോട്ട് പോകുന്നു. അർജന്റീന തുടക്കത്തിൽ നല്ല ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ അർജന്റീന കളിച്ച് ജയിക്കുന്ന, അതായത് ഫൈനൽ റൗണ്ടുകളിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന കളിച്ച് ജയിക്കുന്നത് ഇത് ആദ്യത്തെ തവണയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അൾജീരിയക്കെതിരെ 3-0 മിന്നുന്ന വിജയമാണ് അർജന്റീന കരസ്ഥമാക്കിയത്. ആ ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ബോൾ പന്തടക്കവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള സ്വിഫ്റ്റായിട്ടുള്ള നീക്കങ്ങൾ, മെസ്സിയുടെയൊക്കെ വളരെ ചടുലമായ നീക്കങ്ങൾ അവർക്ക് ഗോൾ ഓപ്പർച്യൂണിറ്റി കൂടുതൽ നൽകുന്നുണ്ട്. ഫ്രാൻസ്, സിദാന്റെ ഫ്രാൻസ്, അന്നത്തെ കളി നമ്മൾ മനസ്സിൽ ഓർക്കണം. സെനഗലിനെതിരെ ഈ വർഷം 3-1 വിജയം കരസ്ഥമാക്കി. ടൂർണമെന്റിലെ ഫൈനലിൽ വരാനായിട്ടുള്ള ഒരു ഫേവറേറ്റ് ടീമായിട്ട് വിലയിരുത്തപ്പെടുന്ന ടീമിൽ ഒന്നാണ് ഫ്രാൻസ്. ഇത്രയും ടീമുകളുടെ കാര്യത്തിൽ നമ്മൾ ലോകകപ്പിന്റെ അവസാന റൗണ്ടിലേക്ക് വരുവാൻ ഒരു സാധ്യത ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ട് വിലയിരുത്തുന്നു വന്നു വരികയിലും അതിൽ ഉയർന്നു വരുന്ന, അതായത് ഈ മത്സരങ്ങളിൽ കൂടി കണ്ട ചില കറുത്ത കുതിരകളുണ്ട്. ഒന്ന് മൊറോക്കോ. ബ്രസീലിനോട് മൊറോക്കോ സമനില പാലിച്ചു. അത് ഒരു നല്ലൊരു മത്സരമായിരുന്നു. ബ്രസീൽ എന്ന് പറയുന്ന ലോകത്തിലെ 5 തവണ ലോക ഫുട്ബോൾ കിരീടം നേടിയ രാജ്യത്തിനെ മൊറോക്കോ സമനിലയിൽ പിടിച്ചു നിർത്തിയെന്നുള്ളത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. കൂടാതെ സ്കോട്ട്ലൻഡിനെതിരെ ഒരു വിജയവും നേടി. ഇപ്പൊ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു ടീമാണ് മൊറോക്കോ. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിലും മൊറോക്കോ നല്ല നിലവാരമുള്ള മത്സരമാണ് കാഴ്ചവെച്ചത്. ആ പാരീസ് ഒളിമ്പിക്സ് നേരിട്ട് മൊറോക്കോയുടെ മത്സരം ഫ്രാൻസിലെ പാരീസില് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ഉയർന്നു വരുന്ന ശക്തമായിട്ടുള്ള ഒരു ടീമാണ് മൊറോക്കോ. മെക്സിക്കോ, സ്വിറ്റ്സർലൻഡ് ടീമുകളും ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മെക്സിക്കോ ഗ്രൂപ്പ് എയിലെ 2 ജയങ്ങൾ നേടി മുന്നിലാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് ബോസ്നിയയെ 4-1 തോൽപ്പിച്ച് ആ ഗ്രൂപ്പിലും മുന്നേറി കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ടീമുകള്, മൊറോക്കോ, മെക്സിക്കോ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ടീമുകള്, എന്ത് അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ടീമുകളാണ്. എതിരാളികൾ അവരെ സൂക്ഷിച്ച് നേരിട്ടില്ല എന്ന് വരിയിൽ കളിയുടെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ടാവുകയില്ല. ഗ്രൂപ്പ് തലത്തില് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ചില ടീമുകളുണ്ട്. എന്നാൽ ഗ്രൂപ്പ് തലത്തില് ഒരുപക്ഷെ ലീഗ് മത്സരങ്ങളായതുകൊണ്ട് അവർ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാത്തതായിരിക്കാം. ലീഗ് മത്സരങ്ങളില് അവരുടെ പ്രാഥമിക ലീഗ് മത്സരങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാഞ്ഞ 3 ടീമുകളാണ് സ്പെയിനും പോർച്ചുഗലും ബ്രസീലും. കിരീട സാധ്യത പ്രതീക്ഷിക്കുന്ന 3 ടീമുകളാണ് ഇവരെ. എങ്കിലും ഗ്രൂപ്പ് തലത്തിൽ അവരുടെ മത്സരം അത്ര ശോഭനീയമായിരുന്നില്ല. കേപ് വെർഡെയോട് സ്പെയിന് ഗോൾരഹിത സമനില പാലിക്കേണ്ടി വന്നു. ടൂർണമെന്റിന്റെ ഒക്കെ നടക്കുന്നതിന് മുമ്പ് സ്പെയിൻ ഒത്തിരി ഫേവറേറ്റ് ടീമായിരുന്നെന്ന് വരികയും ആക്രമണ നിരയൊന്നും സ്പെയിന്റെ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. വരും മത്സരങ്ങളിൽ അവരങ്ങനെ ആയിത്തീരും, നന്നായിട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന് നമുക്ക് ചിന്തിക്കാം. പോർച്ചുഗല് കോൺഗോയോട് 1-1 സമനില പാലിച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീം ഈ കോൺഗോ പോലെയുള്ള ടീമുകളുടെ അടുത്ത് സമനില പാലിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഒരു തടസ്സമായിട്ട് വരും. എങ്കിലും അടുത്ത മത്സരങ്ങൾ ജയിച്ച് പോർച്ചുഗലും മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ ഒരു നിരാശയായിരുന്നു ബ്രസീല് മൊറോക്കോയോട് സമനില പാലിച്ച മത്സരം. ഹെയ്ത്തിയെ അവര് തോൽപ്പിച്ചെന്ന് വരികിലും ആ മൊറോക്കോയോടുള്ള മത്സരം കൂടെ ജയിച്ചിരുന്ന വരിയിൽ ബ്രസീലിന് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാകുമായിരുന്നു. എന്നിരുന്നാലും ബ്രസീലിനെ പോലുള്ള ആ കിരീട പ്രതീക്ഷകളെ വളരെ ശക്തമായിട്ട് നേരിട്ട മൊറോക്കോയ്ക്കാണ് ആ മത്സരത്തിലെ അഭിനന്ദനം നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ 19 മത്സരങ്ങൾ കഴിഞ്ഞു, ഇന്നലെ വരെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞു. അതില് ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു 8 റാങ്കിങ് 8 രാജ്യങ്ങളുടെ ഒരു റാങ്കിങ് ആണ് അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ആദ്യം ഇതുവരെയുള്ള പെർഫോമൻസിൽ ജർമ്മനിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2-ാമത് ഫ്രാൻസ്, പിന്നീട് അർജന്റീന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ബ്രസീൽ, മൊറോക്കോ, മെക്സിക്കോ. ഈ 8 രാജ്യങ്ങൾ അടുത്ത റൗണ്ടുകളിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അവിടെ വരുമ്പോൾ അവരുടെ മത്സരങ്ങൾ കുറച്ചും കൂടെ ശക്തമായിട്ട് തീരും എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ യും വിലയിരുത്തലും. നമ്മൾ നിലവിലുള്ള പ്രകടനം, ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ്, ഈ 11-19 തീയതികളിലെ മത്സരങ്ങളുടെ മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജർമ്മനിയാണ് ഏറ്റവും മികച്ച ടീമായിട്ട് നമ്മുടെ പിക്ചറിൽ വരുന്നത്. എന്നാൽ കിരീട സാധ്യതയൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഫ്രാൻസിന്, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവ എപ്പോഴും അപകടകാരികളായ ടീമുകളാണ്. ഇവർക്കും കിരീടം നേടാനുള്ള സാധ്യതകളുണ്ട്. നോക്കൌട്ട് തലത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതില് അപകടകാരികളായിട്ടുള്ള 2 ടീമുകളാണ് അർജന്റീനയും ഫ്രാൻസും, അതുപോലെ തന്നെ സ്പെയിനും. ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ച് നോക്കൌട്ട് ഘട്ടം വ്യക്തമാകുമ്പോൾ കിരീട പ്രതീക്ഷകളെ കൂടുതൽ കൃത്യമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഈ ലോകകപ്പിന്റെ ഇത്രയുമുള്ള സന്തോഷവും ലോകം മുഴുവനുള്ള ആരാധകരും ഒക്കെയുള്ള ഈ ഒരു അവസരത്തിലും ചില കറുത്ത ദിനങ്ങളും ലോകകപ്പ് ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സംസ്കാരത്തിനും നമുക്ക് ഫുട്ബോളിനോടുള്ള ചിന്തയ്ക്കും എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു വലിയ സംഭവ വികാസമാണ് അല്ലെങ്കിൽ ഒരു കളിക്കളമാണ് ഫുട്ബോൾ മൈതാനം എന്നുള്ളത് ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ, സൊമാലിയയിൽ നിന്നുള്ള ഫിഫ റഫറി ആയിട്ടുണ്ടായിരുന്ന ഓമർ ആർട്ടൺ, അദ്ദേഹത്തിന് ഫിഫ ഈ മത്സരം നിയന്ത്രിക്കുവാനായിട്ടുള്ള അനുവാദങ്ങൾ നൽകി. ഫിഫ ലോകകപ്പിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നാൽ ആ ഫിഫ റഫറിക്ക് അദ്ദേഹം സൊമാലിയൻ വംശജനാണെന്ന ഉള്ള അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ അവര് പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ആ സൊമാലിയൻ വംശജൻ എന്നുള്ള രീതിയിൽ ഓമർ ആർട്ടന് യു എസില് മിയാമി എയർപോർട്ടിൽ പ്രവേശനം നിഷേധിച്ചു. അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു. തിരികെ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ എന്ന് കഴിഞ്ഞുണ്ട് വളരെ രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ലോക ഫുട്ബോളിനെ അടുത്തറിയുന്ന, ഹൃദയത്തിൽ ആരാധിക്കുന്ന ഏവർക്കും ഈ ഒരു തിരിച്ചയക്കൽ ഒരു റെഡ് മാർക്കായിട്ട് തന്നെ കിടക്കുന്നു. ഒരു കറുത്ത ദിനമായിട്ട് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ നിൽക്കും. ഈ ലോകകപ്പിന്റെ ഇതുവരെയുള്ള സംഭവങ്ങളിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓമർ ആർട്ടനെ തീർച്ചയായിട്ടും ലോകകപ്പ് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവസരം യു എസ് നൽകണമായിരുന്നു, കുറച്ചുകൂടെ വിശാല മനസ്കത കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ തിരുവല്ലയും, തിരുവല്ല എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിൽ വളരെ ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 1948 ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ ആയിട്ട്, ഫുട്ബോളിലെ ആദ്യത്തെ മലയാളി ഒളിമ്പ്യനായിട്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ തിരുവല്ല തേൻമഠത്തിൽ തോമസ് വർഗീസ് എന്ന് പറയുന്ന ടി എം വർഗീസ്. തിരുവല്ല പാപ്പൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്നും തിരുവല്ലയിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം ഇല്ല എന്നുള്ളത് നമ്മുടെ ഏവരുടെ ഒരു ദുഃഖമാണ്. ഈ ലോകകപ്പ് വേദിയിലെങ്കിലും നമ്മുടെ നഗരസഭയും അല്ലെങ്കിൽ മറ്റ് അതോറിറ്റികളും ഒളിമ്പ്യൻ പാപ്പൻ ഒരു സ്മാരകം നിർമ്മിക്കാൻ, നമ്മുടെ പബ്ലിക് സ്റ്റേഡിയത്തിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാവണം എന്ന് ഫുട്ബോൾ പ്രേമികളുടെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥന കൂടെ വയ്ക്കുകയാണ്. സ്റ്റേഡിയത്തിന്റെ വിപുലീകരണത്തിനൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു, അതിന്റെ പുനരുദ്ധാരണത്തിന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. അതോടൊപ്പം ഒളിമ്പ്യൻ പാപ്പന് ഒരു സ്മാരകം കൂടെ നമുക്ക് ഉണ്ടാവണം. തിരുവല്ലയുടെ ഒരു അഭിമാനമാണ് ആദ്യ മലയാളി ഫുട്ബോൾ ഒളിമ്പ്യൻ എന്നുള്ള പേര് തിരുവല്ലയുടെ സ്വന്തം മണ്ണിൽ ലഭിക്കുമ്പോൾ തിരുവല്ല പാപ്പനെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നമ്മുടെ തിരുവല്ലയിലെ ക്ലബുകളും സ്കൂളുകളും എല്ലാവരും എല്ലാ സംഘടനകളും ഫുട്ബോളിന്റെ ലഹരിയില് നാടുതണ്ണിയുടെ ഫ്ലക്സ് വെച്ച്, അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരു ഉത്സവ ലഹരിയിലാണ് ലോകകപ്പ് ഫുട്ബോളിനുള്ള. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമാണ് നടക്കുന്നതെങ്കിലും അത് തിരുവല്ലയിലാണ് നടക്കുന്നതെന്നുള്ള ഒരു വലിയ വികാരം നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ഫുട്ബോൾ വിരുന്ന്, അല്ലെങ്കിൽ ഒരു നല്ല ഫുട്ബോൾ വസന്തകാലം ആശംസിക്കുന്നു. നമ്മുടെ ഈ രാത്രികൾ പലതും ഉറങ്ങാത്ത രാത്രികളാണ്, എന്നിരുന്നാലും എല്ലാവരും കളികൾ കാണുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അതുവരെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഫുട്ബോൾ ആശംസിച്ചുകൊണ്ട് നല്ല ഒരു മാനസിക സന്തോഷവും ഒരു റീജനറേഷൻ കൂടെ ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു ഓൾ.
0: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ് 7-1.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നാണ്

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. അങ്ങനെ നമ്മൾ ലോകത്തിൽ നടക്കുന്ന പല കൗതുകപരമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വണ്ടർ വേൾഡിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വണ്ടർ വേൾഡിൽ ആദ്യം ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ജീവികളിൽ ഒന്നാണ് എന്താണ്, പാമ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ തന്നെ പലരുടെയും ഉറക്കം പോകും. എന്നാൽ വീടിനുള്ളിൽ സ്വതന്ത്രമായി പാമ്പുകളെ കയറി ഇറങ്ങാൻ അനുവദിക്കുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

വിശ്വസിക്കോ, വിശ്വസിച്ചേ പറ്റുള്ളൂ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഷെത്ഫാൽ ഗ്രാമത്തിലെ വീടുകളിലാണ് ഞാൻ ഈ പറഞ്ഞ പാമ്പുകള് സ്വൈര്യവിഹാരം നടത്തുന്നത്. ആദരണീയരായ അതിഥികളായാണ് ഓരോ ഗ്രാമവാസികളും ഈ പാമ്പുകളെ സ്വീകരിക്കുന്നതും. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ. വിശ്വാസങ്ങൾക്കും സർപ്പാരാധനയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെത്ഫാൽ നിവാസികളുടേത്. എല്ലാ വീടുകളിലും മൂർഖൻ പാമ്പുകൾക്ക് വിശ്രമിക്കാനായി ഒരിടം തന്നെ ഗ്രാമവാസികൾ ഒരുക്കാറുണ്ട്. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഓടിച്ചുവിടാനായിട്ട് നോക്കും. ഈ സ്ഥലത്തെ ദേവസ്ഥാനമായിട്ടാണ് ഗ്രാമവാസികൾ കണക്കാക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ടൊക്കെ വീട് വെക്കുന്നവർ ഈ ഇടം പണിതിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്രാമത്തിലെ സ്കൂളുകളിലേക്കും പാമ്പുകൾ എത്താറുണ്ട്. കുട്ടികൾക്ക് പോലും അവയെ ഭയമില്ല എന്നുള്ളതാണ് ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം. ഏകദേശം 2700 പേരാണ് അവിടെ താമസിക്കുന്നത്. ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും പാമ്പുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വരണ്ട സമതല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയധികം പാമ്പുകൾ ഉള്ളതും. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വരെയും ഗ്രാമവാസികളിൽ ഒരാൾക്ക് പോലും പാമ്പ് കടിയേറ്റിട്ടില്ല എന്നുള്ളതാണ്. നാഗപഞ്ചമി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമവാസികള് പാമ്പുകൾക്ക് പഴങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ നൽകി പൂജിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആഘോഷം വരിക. മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള ഈ അപൂർവ ചങ്ങാത്തം കാണുന്നതിനായി ആ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ഒരുപാട് പേർ അവിടേക്ക് എത്താറുണ്ട്. സമീപകാലങ്ങളിൽ ആത്മീയതയ്ക്കും സംസ്കാരത്തിനും ഊന്നൽ നൽകി വളർന്നു വരുന്ന ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമായിട്ടും ഷെത്ഫാൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും പാമ്പുകളോട് ചങ്ങാത്തം കൂടുന്ന ഇന്ത്യൻ ഗ്രാമമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: പ്രകൃതി ദുരന്തങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ വേഗത്തിൽ മൃഗങ്ങൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ചില മൃഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് മൃഗങ്ങളും പക്ഷികളും ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അത്തരത്തിലെ ദുരന്തങ്ങൾ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന ചില മൃഗങ്ങളെ ഞാനൊന്ന് പറഞ്ഞുതരട്ടെ. ആനകളാണ് അതിൽ ഒന്നാമത്. ആനകൾക്ക് തുമ്പിക്കൈയിലൂടെയും കാലുകളിലൂടെയും സബ്സോണിക് ഇൻഫ്രാ സൗണ്ട്, ഭൂകമ്പ വൈബ്രേഷൻസ് ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് 100 മൈലിലധികം അകലെ നിന്ന് സുനാമിയോ ഇടിമിന്നലോ ഒക്കെ വരുന്നത് കേൾക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 2004 ഇന്ത്യൻ സമുദ്രത്തിൽ സുനാമി ആഞ്ഞടിക്കുന്നതിന് മുൻപ് ഒരുപാട് ആനകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയതായും റിപ്പോർട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നായകൾ. നമുക്കറിയാം മനുഷ്യനേക്കാള് 100,000 മടങ്ങ് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് നായകൾക്കുണ്ട്. ഭയത്തിന്റെയും രോഗത്തിന്റെയും സെന്റ് തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ തന്നെ ഭൂകമ്പം വരുന്നത് മനുഷ്യന് മുൻപ് ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതിനാലാണ് ഭൂകമ്പത്തിന് മുൻപ് നായ്ക്കൾ കുരയ്ക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അത് നമ്മുടെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വരാൻ പോകുന്നു അല്ലെങ്കിൽ ജലസമ്മർദ്ദത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒന്നാണ് സ്രാവ് എന്ന് പറയുന്നത്. 1975 ചൈനീസ് നഗരമായ ഹൈചെങ്ങിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഈ ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് മുന്നിൽ ഇവിടെ 100 കണക്കിന് പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നായയും അല്ലെങ്കിൽ സ്രാവും ആനയും പോലെ തന്നെ പാമ്പുകളും ഭൂകമ്പത്തെ മുൻകൂട്ടി അറിയുന്നു എന്നുള്ളതാണ്. അതുപോലെ എലികൾക്കും അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഈ കപ്പലുകളൊക്കെ മുങ്ങുന്നതിന് മുൻപ് എലികൾ അത് ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും മനുഷ്യർക്ക് മുൻപേ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ തന്നെയാണ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: അങ്ങനെ വണ്ടർ വേൾഡിൽ അത്ഭുതകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആരും കാണാത്ത കാഴ്ച കണ്ടവരെ കുറിച്ചാണ്. അതായത് മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മടങ്ങിയ ആർട്ടെമിസ് 2 ദൌത്യം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. April 6 ചന്ദ്രന്റെ അങ്ങേപുറം സന്ദർശിച്ച 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളും 10 ദിവസത്തെ ഐതിഹാസിക യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ തിരിച്ചുവരവായിരുന്നു. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലാണ് ഓറിയൻ ക്യാപ്സുൾ പതിച്ചത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവർ സുരക്ഷിതരാണെന്നും നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, യാത്രക്കിടെ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടിയുള്ള 7 മണിക്കൂർ നീണ്ട യാത്രക്കിടെ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണെന്ന് പറയട്ടെ. അതിന് മുൻപായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അങ്ങനെ ആർട്ടിമിസ് സംഘം കണ്ട അത്ഭുത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവ സൂര്യഗ്രഹണം. ബഹിരാകാശത്ത് വെച്ച് ചന്ദ്രൻ സൂര്യനെ മറിക്കുന്ന അത്യപൂർവ ദൃശ്യം അവർ ക്യാമറയിൽ പകർത്തി. സൂര്യന്റെ കൊറോണ ദൃശ്യമാകുന്ന ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഉൽക്കാപതനങ്ങൾ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് 6 തവണ ഉൽക്കകൾ പതിക്കുമ്പോഴുണ്ടായ പ്രകാശങ്ങൾ സംഘം നേരിട്ട് നിരീക്ഷിച്ചു. ഭൂമിയുടെ ഉദയവും അസ്തമയവും ചന്ദ്രന്റെ ചക്രവാളത്തിൽ ഭൂമി ഉയരുന്നതും താഴുന്നതുമായ മനോഹരമായ ദൃശ്യങ്ങളും അവർ പകർത്തി. പിന്നെ ചന്ദ്രനിലെ പുരാതന ലാവാ പ്രവാഹങ്ങൾ, വൻകുഴികൾ, ഉപരിതലത്തിലെ വിള്ളലുകൾ എന്നിവയെക്കുറിച്ചുള്ള 1000 കണക്കിന് ചിത്രങ്ങളാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇനിയിപ്പോ അടുത്തൊരു ലക്ഷ്യം കൂടിയുണ്ട്, 2028 ചാന്ദ്രവാസം. ആർട്ടമിസ് 2 വിജയകരമായതോടെ നാസയുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ 2028 രണ്ട് ദൌത്യങ്ങളുണ്ട്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കാനുള്ള 2 സുപ്രധാന ദൌത്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ സ്ഥിരം താവളം, അതായത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കുക എന്നതാണ് നാസയുടെ അന്തിമ ലക്ഷ്യം. നമ്മുടെ 4 ബഹിരാകാശ സഞ്ചാരികൾ മനുഷ്യരാശിയെ ചന്ദ്രനു ചുറ്റുമുള്ള അതിശയകരമായ ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോയി. അവർ കൊണ്ടുവന്ന ചിത്രങ്ങളും വിവരങ്ങളും ഇനി വരുന്ന തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരങ്ങൾ കീഴടക്കുന്നതിനും ഈ ദൗത്യത്തിന്റെ വിജയം അടിത്തറയിടുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വലിയ വലിയ ചരിത്ര സംഭവങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കട്ടെ അല്ലേ. ഇതുപോലെയുള്ള വാർത്തകളാണ് വണ്ടർ വേൾഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

ആവശ്യങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. സിബിഎസ്ഇ പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി.

0: പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തിപഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് എംഎൽഎ നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ബോർഡിൽ സംഘടിപ്പിച്ച യോഗദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻടിഎ അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം സിബിഎസ്ഇ പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി.

0: തദ്ദേശീയമായി നിർമ്മിച്ച മൂന്ന് ഇന്ത്യൻ നാവികസേനാ പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സംശോധക്, INS അഗ്രി എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: INS अग्रय, INS दुनागिरी और INS संशोधक उस भारत के प्रतीक है जो 21वीं सदी में अपने सामर्थ्य को पहचान रहा है, जो अपनी क्षमताओं पर विश्वास कर रहा है और जो दुनिया के सामने नए आत्मविश्वास के साथ तेज गति से, ऊर्जा से भरे हुए संकल्प के साथ निरंतर आगे बढ़ रहा है.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ്സ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീട് വീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച രണ്ട് കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരതി മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
4: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനെ ജാ റഹാ ഹൈ മേരാ പൂരാ ഭരോസ ഹൈ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കെ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലക്ഷം വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹൈ നിർഭയ ഹോക്കെ ബൈഠേ ചിന്താ മുക്ത ഹോക്കെ ബൈഠേ അബ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹൈ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാംബുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻ സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ.
5: കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
7: 1 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9491.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. സംഗീതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഒരു വലിയ മരുന്നാണെന്നല്ലേ.

പ്രത്യേകിച്ച് ചില പാട്ടുകാരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ആണല്ലേ, നമ്മളെയൊക്കെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീൽ. അങ്ങനെ ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജാനകി അമ്മയുടെ ചില ഗാനങ്ങളാണ് കേട്ടോ. ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്ത് ഒരു അതുല്യ ശബ്ദമായി ഉയർന്നത് വളരെ സാധാരണമായൊരു തുടക്കത്തിൽ നിന്നാണ്. ബാല്യത്തിൽ തന്നെ സംഗീതത്തോടുള്ള ആകർഷണം ജാനകി അമ്മയ്ക്ക് പ്രകടമായിരുന്നു. ശബ്ദശക്തിയും ശ്രുതിബോധവും കൊണ്ടാണ് എസ് ജാനകി സംഗീത ലോകത്ത് തന്നെ കടന്നത്. ജാനകി അമ്മയുടെ ആദ്യകാല പാട്ടുകളിൽ തന്നെ ഒരു നിർമ്മലതയും ഒരു ഫീലിംഗും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുതന്നെ പിന്നീട് എസ് ജാനകിയുടെ സിഗ്നേച്ചറായി മാറി. കേൾക്കാം ജാനകി അമ്മയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം.

ജാനകി അമ്മയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്നറിയോ? ഒരേ ശബ്ദത്തിൽ പല വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വലിയ കഴിവാണ്. അത് നമുക്കെല്ലാം അറിയാമല്ലേ? കാരണം ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം മുതൽ ഒരു വയോധികയായ സ്ത്രീയുടെ ശബ്ദം വരെ ജാനകിയമ്മ പാടുമ്പോൾ സ്വാഭാവികമായിട്ട് മാറുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു കഴിവുകൊണ്ടാണ് ജാനകിയമ്മ ഒരേ സിനിമയിൽ പല കഥാപാത്രങ്ങൾക്കായി പോലും പാടിയിട്ടുള്ളത്. കേൾക്കാം ജാനകിയമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

ജാനകി അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർ പാടുന്നത് മാത്രമല്ല അഭിനയിക്കുന്നു എന്നുപോലും നമുക്ക് തോന്നും. ദുഃഖവും സ്നേഹവും വിരഹവും സന്തോഷവും ഇനി ഏത് വികാരമായാലും അതിൻ്റെ ആത്മാവ് ആ ശബ്ദത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കും. ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വരികൾ മനസ്സിലാകാത്തവർക്ക് പോലും ആ ഒരു ഫീൽ അനുഭവിക്കാൻ കഴിയുന്നത് ഈ ഒരു കഴിവുകൊണ്ടാണ്. കേൾക്കാം നമുക്ക് മധുര ഗീതങ്ങളിലൂടെ ജാനകി അമ്മയുടെ മറ്റൊരു ഗാനം.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്ക്, കന്നഡ, അങ്ങനെ ഏത് ഭാഷയിലും പാടുമ്പോൾ ആ ഭാഷയുടെ ശുദ്ധമായ ഉച്ചാരണം അമ്മ പാലിച്ചിരുന്നു. ഇതുകൊണ്ട് ഓരോ ഭാഷയിലും സ്വന്തം ഗായികയായി മാറി ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ സ്വന്തം ആളായി മാറി. വാക്കുകളുടെ ഭാവം നഷ്ടപ്പെടാതെ പാടുക എന്നത് എസ് ജാനകി എന്ന ഗായികയുടെ ഒരു വലിയ പ്രത്യേകത തന്നെയായിരുന്നു. കേൾക്കാം മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത, ജാനകി അമ്മയുടെ പാട്ടുകളിൽ ക്ലാസിക്കൽ സംഗീതത്തിന്റെ സ്വാധീനം വളരെ വ്യക്തമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഗമകങ്ങളാണെങ്കിലും ശ്രുതിയാണെങ്കിലും ലയബോധമാണെങ്കിലും എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ആ കഴിവ് എസ് ജാനകി എന്ന ഗായികയ്ക്കുണ്ട്. അതിനാൽ തന്നെ ലൈറ്റ് മ്യൂസിക്കായാലും ക്ലാസിക്കൽ ഡെപ്ത് നമുക്ക് കേൾക്കാൻ പറ്റും.

ഉയർന്ന ശ്രുതിയിലും താഴ്ന്ന ശ്രുതിയിലും ഒരുപോലെ ശക്തമാണ്. ഹൈ പിച്ച് നോട്ട്സ് എഫോർട്ട്ലെസ് ആയിട്ട് പാടുകയും ഇനി ലോ പിച്ചിൽ നല്ല സോഫ്റ്റ്നെസ് നിലനിർത്തുകയും ചെയ്യുന്നതും വളരെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. അതൊരു വലിയ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാനകിയമ്മയുടെ ഗാനങ്ങൾ കൂടുതൽ ഡൈനാമിക്കായി തോന്നുന്നതും. കേൾക്കാം മറ്റൊരു മനോഹരമായ ഗാനം മധുരഗീതങ്ങളിലൂടെ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടിലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

പറഞ്ഞില്ലേ, എസ് ജാനകി എന്ന പാട്ടുകാരിയുടെ ഗാനങ്ങൾ നമ്മളെ പല ഫീലിംഗ്സിലൂടെയും കൊണ്ടുപോകുമെന്നുള്ളത്. യെസ്, ജാനകിയമ്മ പാടുമ്പോൾ അവരൊരു കഥാപാത്രമായിട്ട് തന്നെ മാറുകയാണ്. ഒരു ഇന്നസെന്റ് ഹീറോയിൻ ആണെങ്കിൽ ശബ്ദം അതുപോലെ സോഫ്റ്റ് ആയിരിക്കും. ഇനി ഒരു ബോൾഡ് ക്യാരക്ടർ ആണെങ്കിൽ ശബ്ദത്തിൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് പ്ലേ ബാക്ക് സിംഗിങ്ങിനെ ആക്ടിംഗ് ആയി മാറ്റിയ ഒരു വലിയ മാറ്റം തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്കതൊന്ന് കുറച്ചും കൂടി അറിയണം എന്നുണ്ടെങ്കിൽ ജാനകിയമ്മയുടെ ഒരു ഗാനം കേട്ടാൽ മതി.

ഒരിക്കലും ഒരേ രീതിയിൽ മാത്രം പാടിയിട്ടില്ല. ജാനകിയമ്മയുടെ കരിയർ മുഴുവൻ പുതിയ ശൈലികൾ പരീക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സായിരുന്നു. ഫോക്ക്, ക്ലാസിക്കൽ, ഇനി വെസ്റ്റേൺ ടച്ച് ആണെങ്കിൽ പോലും എല്ലാം എസ് ജാനകി എന്ന ഗായിക സ്വായത്തമാക്കി. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജാനകിയമ്മയുടെ പാട്ടുകളില് ചില സമയങ്ങളിൽ ഒരു സൈലൻസ് വരാറുണ്ട്. അതിന് വളരെയായിട്ടുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. എവിടെ ശ്വാസം എടുക്കണം, എവിടെ ചെറിയ ഇടവേള വേണം, അതൊക്കെ പെർഫെക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഗായിക കൂടിയാണ്. ഇത് പാട്ടിനൊരു സിനിമാറ്റിക് ഫീൽ നൽകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ജാനകിയമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

0: 1924
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ജാനകി. ജാനകി അമ്മ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അമ്മ അല്ലേ. ആ ശബ്ദം ഇന്നും കാലാതീതമാണ്. പുതിയ ഗായകർക്ക് ഒരു പഠന വിഷയം തന്നെയാണ് എസ് ജാനകി എന്ന ഗായികയുടെ സ്റ്റൈൽ. പാട്ട് എങ്ങനെ പാടണം എന്നതിന് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് എസ് ജാനകി. അവരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ സംഗീതം എത്ര ശക്തമായ ഒരു വികാര ഭാഷയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ഇനിയും ഒരു കടലുപോലെ ജാനകി അമ്മയുടെ ഗാനങ്ങൾ ഇങ്ങനെ കടക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രയും ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നും വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
3: 3 o'clock.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ 7-1.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ സ്മരണകളുമായി ഓർമ്മയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഓർമ്മയിൽ കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. ഇന്ന് ഓർമ്മയിൽ പ്രിയങ്കരനായ നടൻ സലീം കുമാർ. മലയാളികൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാർ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിന് തിരശീല വീണത്. അദ്ദേഹത്തിന്റെ കോമഡി സീനുകൾ കാണാത്ത, ഡയലോഗുകൾ പറയാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കുണ്ടാകാറില്ല. എന്നാൽ തമാശകൾക്കപ്പുറം മനുഷ്യ ജീവിതത്തിലെ പല അടരുകൾ സലീം കുമാറിലെ അഭിനേതാവ് നൽകിയിട്ടുണ്ട്. ലാൽ ജോസ് ചിത്രം, അച്ഛനുറങ്ങാത്ത വീട് ഉള്ളൊരുക്കുന്ന സിനിമയായി മാറിയപ്പോൾ അതിനൊപ്പം തന്നെ സാമുവലിനെയും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട്. കാരണം അത്ര പെട്ടെന്ന് മറക്കാനാകുന്ന രീതിയിലുള്ള പ്രകടനമല്ലായിരുന്നു സലീം കുമാർ ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. സ്വന്തം മക്കളുടെ ജീവൻ കൺമുന്നിൽ തകരുമ്പോൾ മാനസിക നില തെറ്റിപ്പോകുന്ന ഒരച്ഛനെ സലീം കുമാർ ആ സിനിമയിൽ വ്യക്തമായി കാണിച്ചു തന്നിരുന്നു. തമാശകൾ പറയാനും ചിരിപ്പിക്കുവാനും മാത്രമല്ല, ഉള്ളുനോക്കുന്ന പ്രകടനത്തിലൂടെ കരയിക്കാനും തനിക്ക് കഴിയുമെന്ന് സലീം കുമാർ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് സലീം കുമാറിനെ തേടിയെത്തി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം കണ്ടവരാരും തന്നെ സലീം കുമാറിന്റെ പ്രകടനത്തിൽ അത്ഭുതപ്പെടാതിരുന്നിട്ടില്ല. തുടർച്ചയായുള്ള കോമഡി റോളുകളിൽ നിന്നുള്ള സലീം കുമാറിന്റെ മോചനമായിരുന്നു അബു എന്ന കഥാപാത്രം. ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന അബുവും ഭാര്യയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും സലീം അഹമ്മദ് ചിത്രത്തിലൂടെ വരച്ചു കാട്ടിയപ്പോൾ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളായിരുന്നു സലീം കുമാറിനെ തേടിയെത്തിയത്. പെരുമഴക്കാലത്തിലെ ആമു ഇളയപ്പയും പത്തേമാരിയിലെ അച്ഛനായ ഗോവിന്ദനുമെല്ലാം ചെറിയ സമയത്തെങ്കിലും നമ്മെ അമ്പരിപ്പിച്ച വേഷങ്ങളാണ്. ജോണി ആന്റണി ഒരുക്കിയ മാസ്റ്റേഴ്സിലെ മോനച്ചൻ എന്ന കഥാപാത്രം തമാശയിൽ നിന്നും

മാറിയ സലീം കുമാറിന്റെ കഥാപാത്രമായിരുന്നു. ത്രില്ലർ മൂഡിലൊരുങ്ങിയ ഈ പൃഥ്വിരാജ് സിനിമയിലെ കഥാഗതിയിൽ തന്നെ സുപ്രധാന വഴിത്തിരിവ് കൊണ്ടുവന്ന കഥാപാത്രമായിരുന്നു സലീം കുമാറിന്റേത്.

0: മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായ സലിം കുമാർ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തിലൂടെയാണ് കൂടുതൽ പേരിലേക്കും ആഴ്ന്നിറങ്ങുന്നത്. 1969 ഒക്ടോബർ 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായിട്ടായിരുന്നു സലിം കുമാറിന്റെ ജനനം. വടക്കൻ പറവൂരിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിട്ടാണ് സലിം കുമാർ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് മാലിയങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദമെടുത്തു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 3 തവണ ഇദ്ദേഹം വിജയിയായിട്ടുണ്ട്. സലിം കുമാർ തന്റെ മിമിക്രി ജീവിതം ആരംഭിക്കുന്നത് കൊച്ചിൻ കലാഭവനിൽ നിന്നാണ്. പിന്നീട് ഇദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പിൽ ചേർന്നു. ഏഷ്യാനെറ്റിൽ മുൻപ് പ്രക്ഷേപണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിലും ഇദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലിം കുമാർ ചലച്ചിത്ര രംഗത്തേക്ക് കാലുവെക്കുന്നത്. പിന്നീട് 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേ ജയതയിലെ കള്ളന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകനായ റാഫി മെക്കാട്ടിന്റെ ടീം സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപട്ടണം എന്ന ചിത്രം ഹിറ്റായതോടെ സലിം കുമാറിന്റെ തിരക്ക് കൂടുകയായിരുന്നു.
1: ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവന്റെ അസിസ്റ്റന്റില്ലേ കൃഷ്ണൻ, അവൻ വന്നാലേ പണി നടക്കൂ.
2: എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി
3: പോയോ?
2: ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ.
3: മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെട്ടു.
2: അയ്യോ സിഗത്തും
1: എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കുന്നത്.
2: എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെ ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്നത് നടക്കുമോ? ഐ ഡോണ്ട് ഹാവ് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നേരത്തെ കാണിച്ചത് ഏക മുദ്ര വേറെ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോ കാണിച്ചത് ദ്വിമുദ്ര. രണ്ടു പേർ ഓ ആ മുദ്ര റെഡി ലേഡീസ്. 1 2 3 ഹിപ് മൊമെന്റ് വേണോ സാർ?
3: നിർത്ത.
0: മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞുപോയ മുഖമായി മാറിയത് പിന്നീട് വളരെ വേഗമായിരുന്നു. ഒരുപാടൊരുപാട് ചിത്രങ്ങൾ സലിം കുമാറിന്റേതായി അടയാളപ്പെടുത്തിയിരുന്നു. ദിലീപ് ചിത്രം മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ലോനപ്പൻ എന്ന കഥാപാത്രം സിനിമയിലുടനീളം ചിരിപ്പിച്ചപ്പോൾ ഒരൊറ്റ സീനിൽ നമ്മളെ കരയിപ്പിച്ചു കളഞ്ഞു. തന്റെ മകന് വേണ്ടി ശവപ്പെട്ടിക്കായിട്ടുള്ള തിരച്ചിലും അത് ലഭിച്ച ശേഷമുള്ള അയാളുടെ പുട്ടിക്കരച്ചിലും ഇന്നും മലയാളികൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല. ഒരിടവേളയ്ക്ക് ശേഷം സലിം കുമാറിലെ അഭിനേതാവിനെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കാണിച്ചു തന്ന സിനിമയായിരുന്നു ക്യൂൻ. ക്യൂൻ എന്ന ചിത്രത്തിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ എന്ന വക്കീലായി സെക്കൻഡ് ഹാഫിലെത്തി അത്യുഗ്രൻ പ്രകടനമായിരുന്നു സലിം കുമാർ കാഴ്ചവെച്ചത്. ഏതാണ് ഒരു പെൺകുട്ടിക്ക് അസമയമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് കണ്ടിട്ട് മതിയാകാതെയായി വീണ്ടും വീണ്ടും കണ്ടവരായിരിക്കും നമ്മളിൽ പലരും. സിനിമയുടെ 2 പകുതിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് സലിം കുമാറിന്റെ ഈ കഥാപാത്രം തന്നെയായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് കഥാപാത്രങ്ങളും ഒരുപാടൊരുപാട് ചിത്രങ്ങളും ഇതെല്ലാം ബാക്കിയാക്കിക്കൊണ്ട് സലിം കുമാർ യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചത് ഒരു വലിയ തീരാനഷ്ടം തന്നെയായിരുന്നു.
4: ഐ ഹാവ് എ സിമ്പിൾ സബ്മിഷൻ ബിഫോർ ദി ഓണറബിൾ കോർട്ട്സ്. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേരിറക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം.
5: പ്രൊസീഡ്.
4: താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ?
5: അതെ.
4: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്.
5: യെസ്.
4: ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി, നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ?
5: യെസ്, എക്സാക്ട്.
4: ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് എം ഡി പാസ്സായത്?
6: വാട്ട്? Your Honor, he is trying to...
4: ആൻസ്പർശമില്ലാതെ ദിവ്യ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷെ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ്. ഡേറ്റഡ് 14/8/2016.
7: എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ?
4: Hereby submitting the report. ഗർഭപാത്രം ഇല്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം, അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യൂറോണർ വിളിക്കേണ്ടത്. ബിക്കോസ് ഹി ഈസ് എ ടെക്നിക്കലി ക്വാളിഫൈഡ് ഗവൺമെന്റ് സർട്ടിഫൈഡ് മെഡിക്കൽ ക്രിമിനൽ.
8: ഒബ്ജക്ഷൻ യൂറോണർ.
4: യെസ്, യു വിൽ ഒബ്ജക്ട്. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ഹാവ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ലൈസ്.
9: അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ, സത്യം എന്താണെന്ന് നിങ്ങളല്ല ബഹുമാനപ്പെട്ട കോടതിയാണ് പറയുന്നത്.
10: മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ.
4: കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം.
10: പ്രോസീഡ്.
4: ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്?
11: അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രയേ ഉള്ളൂ.
4: എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. എ വിറ്റ്നസ് ഹാസ് ടു ബി ജെനുവിൻ, ട്രസ്റ്റ്വർത്തി, ആൻഡ് അബവ് ഓൾ ഹി ഓർ ഷീ ഷുഡ് ഹാവ് ആൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. 2 juvenile കോർട്ട് കേസുകൾ, അതിൽ 2 അറ്റംപ്റ്റ് ടു മോളസ്റ്റ് എ വിമൻ. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ ദ മോസ്റ്റ് എലക്കന്റ്, മോസ്റ്റ് ബിലീവബിൾ, മോസ്റ്റ് ട്രസ്റ്റ്വർത്തി വിറ്റ്നസിന്റെ പ്രൊഫൈൽ. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി.
0: സലിംകുമാറിന്റെ വിടവാങ്ങൽ മലയാള സിനിമയിൽ നൽകുന്ന ശൂന്യത വളരെ വലുതാണ്. മലയാള സിനിമയിൽ സലിംകുമാർ എന്ന നടനെ ഇനിയുമേറെ ഉപയോഗിക്കാനുണ്ടായിരുന്നു എന്നതാണ് സത്യം. മലയാളികൾക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിടവാങ്ങലായിരുന്നു സലിംകുമാറിന്റേത്. മലയാളികളുടെ ഓർമ്മയിൽ ചിരിച്ച മുഖമായി നിൽക്കുന്ന സലിംകുമാർ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർ ജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: യൂറിക് ആസിഡ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സീറോ ഡെലിവറി.
5: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

കൊച്ചി. ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

കനം കുറഞ്ഞ പൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും, ദാ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗ ഡേ ആണ്, യോഗാ ദിനം. നമുക്കറിയാം, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കരുത്തും സമാധാനവും നൽകുന്ന ഒരു ജീവിത ശൈലിയാണ് യോഗ എന്ന് പറയുന്നത്. കാലം മാറുമ്പോഴും മനുഷ്യന്റെ ആരോഗ്യ ചിന്തകൾക്ക് പ്രസക്തി നഷ്ടമാകാത്ത ഒരു പാരമ്പര്യ ജ്ഞാനമായി യോഗ എന്നും നിലനിൽക്കുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വാർദ്ധക്യം ആരോഗ്യകരവും ആത്മവിശ്വാസപൂർണവുമാക്കുന്നതിൽ യോഗയ്ക്ക് എന്ത് പങ്കാണ് വഹിക്കാനാകുക? പ്രായം കൂടുമ്പോൾ ശരീരത്തിനും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ കൂടുതൽ ആരോഗ്യകരമായി നമുക്ക് നേരിടാം? അങ്ങനെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയാണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ഒരു നിമിഷമാണ്, കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ യോഗയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണുള്ളത് അല്ലേ? നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് തിരക്കിലാണ്. ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുപോലും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നെ പോലെ തന്നെ ഇത് കേൾക്കുന്ന സാധാരണക്കാരിലും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ഓക്കെ, നമ്മുടെ 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം എന്നത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്?
1: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക വെൽബീയിങ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ തലത്തിലും അവർ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇൻ എ മോസ്റ്റ് റിലാക്സ്ഡ് ആൻഡ് ബാലൻസ്ഡ് വേ, അവിടെയാണ് നമ്മൾ ഹെൽത്തി ഏജിംഗ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ഉചിതമായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു തീം ഈ വർഷം സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു ഏജിംഗ് പോപ്പുലേഷൻ, പീപ്പിൾ എബോവ് ദി ഏജ് ഓഫ് 50 and 60, ഈസ് ഹൈലി ഇൻക്രീസിങ്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഈസ് ഗെറ്റിംഗ് അഡ്വാൻസ്ഡ് ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏജിംഗ് പോപ്പുലേഷന്റെ എണ്ണവും അതനുസരിച്ച് കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വർഷം വളരെ ആപ്റ്റായ ഒരു തീം നമുക്ക് സെലക്ട് ചെയ്ത്
0: തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, വാർദ്ധക്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി ദൗർബല്യവും അതുപോലെ രോഗങ്ങളും കൊണ്ടുവരുന്നതാണെന്ന് പലരും കരുതുന്നുണ്ട്. ശരിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
1: ഇപ്പൊ പ്രായമായാൽ നമുക്ക് രോഗങ്ങൾ വരണം എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് പൊതുവെ ആൾക്കാരിൽ. അതായത് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്തേക്കുകയാണ്, പ്രായമായാൽ നമുക്ക് രോഗം വന്നിരിക്കണമെന്ന്. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഡിസീസിന്റെ ഒരു ഓൺസെറ്റും തുടങ്ങുന്നത്. ആയതിനാൽ നമ്മളുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ തന്നെ റിവേഴ്സ് ചെയ്യാൻ തന്നെയാണ് നമുക്ക് ഈ ഒരു തീം തന്നെ ഇവിടെ എടുക്കുന്നത്. ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞാൽ നെസസറിലി ആയിട്ട് എനിക്ക് രോഗങ്ങൾ വരണം എന്നതല്ല ഏജിങ്. ഇൻഫാക്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും നമുക്ക് ഒരു ബാലൻസ്ഡ് സന്തുലിതാവസ്ഥ എത്തിക്കുക എന്നതാണ്. സോ എല്ലാത്തിലും നമുക്ക് രോഗങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകൾ വരണം എന്ന് മാൻഡേറ്ററി അല്ല, പ്രൊവൈഡഡ് നമ്മൾ അതിന്റേതായ സ്റ്റെപ്സ് ഇവിടെ സ്വീകരിക്കുകയാണെങ്കിൽ.
0: ഓക്കെ ഡോക്ടർ. ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ ഞാൻ ചിന്തിക്കായിരുന്നു, പലരുടെയും മനസ്സിൽ പ്രായമാകുമ്പോ പൊതുവെ വരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഓ പ്രായമൊക്കെ ആയി, ഇനിയിപ്പൊ നടുവേദനയായി, കാലുവേദനയായി, അങ്ങനെയൊക്കെ. ശരിക്കും ഡോക്ടർ, ഈ പ്രായം കൂടുന്നതനുസരിച്ച് ആളുകൾ സാധാരണയായി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: ശാരീരികമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആസ് വി ഏജ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ മസിൽ വീക്ക്നെസ്, നമ്മുടെ ജോയിന്റ്സിനുള്ള പെയിൻസ് ആസ് യൂഷ്വൽ, നമ്മൾ ഇതൊക്കെ സ്ഥിരം കാണുന്നതാണ്. ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിൽ തന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ജോയിന്റ്സ്, മസിൽ? കാരണം നമ്മുടെ ആ ലൈഫ് അത്രയും നാളുകൾക്കും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്, മൊബിലിറ്റി ഉള്ള ഭാഗങ്ങൾക്കാണ് നമ്മുടെ ഒരു ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് അഫക്റ്റഡ് ആയി വരുന്നത്. ശാരീരികമായി നോക്കുവാണെങ്കിൽ മറ്റു രോഗങ്ങൾ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലും ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഏജ് നമ്മൾ കണ്ടുവരുന്നതാണ്. മെന്റലി മാനസികമായി നോക്കുവാണെങ്കിൽ ദ ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ്, അല്ലെങ്കിൽ ഇനിയുമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള നമ്മളുടെ ഒരു സ്ട്രെസ് ലെവൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി ഭാവി ജീവിതം നമുക്ക് എങ്ങനെ മോഡുലേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യാം, ആരുണ്ട് നമ്മളുടെ കൂടെ. ഇപ്പൊ നമ്മൾ ഫിസിക്കലും മെന്റലും അല്ലാതെ ഇഫ് യു ലുക്ക് അറ്റ് ദി സോഷ്യൽ ലെവൽസ് ടു, നമുക്ക് ആ ഒരു ടൈം പീരീഡിലായിരിക്കും ചിലപ്പം മക്കളൊക്കെ നമ്മളെ വിട്ടുപോകുന്നതും ആ ലോൺലിനെസ് വരുന്നതും, അതും നമ്മളെ എഫക്ട് ചെയ്യും. സോ ബേസിക്കലി ഏജിങ് എന്ന് പറഞ്ഞാൽ വെറും മസിലുകൾ അല്ലെ ബോഡിയുടെ മാത്രമല്ല, ഒരു ലൈഫിന്റെ മാറ്റം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ വീണ്ടും ആ ഒരു യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. യോഗ എല്ലാ തലത്തിലും അറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ലെവൽസിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്.
0: ഈ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഈ ഒരു ഏജ് ആകുന്ന ടൈമിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. ഈ മാറ്റങ്ങളുടെ വേഗത കുറയ്ക്കാനോ അല്ലെങ്കിൽ അവയുമായി കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനോ യോഗ സഹായിക്കുന്നുണ്ടോ?
1: ഇപ്പൊ നമ്മൾ യോഗ നോക്കുമ്പം നമ്മുടെ ആ ഒരു ഏജിങ്ങിന്റെ ഒരു ക്ലോക്ക് അത് സ്റ്റോപ്പ് ആക്കത്തില്ല, ബട്ട് യോഗ തീർച്ചയായും ആ ഒരു പ്രോസസ്സിനെ നല്ലവണ്ണം സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാരണം ആസ് വി പ്രോഗ്രസ് നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ബീങ് ഏബിൾ ടു കണക്ട് ടു ദ ബോഡി, നമ്മുടെ ലൈഫിൽ വരുന്ന വിവിധമായ പ്രഷേഴ്സ് അല്ലെങ്കിൽ ഇൻസിഡൻസസ് എക്സ്പീരിയൻസസ്, അത് പലപ്പോഴും നമ്മളെ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഓവറോൾ ബോഡിയും അറ്റ് ദ ബോഡി ലെവൽ അറ്റ് ദി മൈൻഡ് ലെവൽ ഒരു ഡിസ്കണക്റ്റഡ് ആയ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആസ് വി ഏജ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് വരുന്നത്. യോഗ ഈ പറയുന്ന സ്പീഡി പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാനും നമ്മൾക്ക് നമ്മളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ഒരു സ്പേസ്, ഒരു അവസരം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻഫാക്ട് നമ്മളുടെ ഓരോ യോഗ സെഷൻസും, നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ആ ഫിസിക്കൽ പ്രാക്ടീസസ് ആയ യോഗ സെഷൻസിനെ നമ്മൾ അങ്ങനെയാണ് ടൈലർ ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മളെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ തൽക്കാലം നമുക്കിപ്പം ഇംപ്രൂവ് ചെയ്യേണ്ട, ദാറ്റ് സ്റ്റാർട്ട് ടു ആക്സെപ്റ്റ് ഹൂ വി ആർ, എന്നിട്ട് അതിൽ നിന്നും നമ്മുടെ ആ ഒരു ഒബ്സർവേഷനും മൈൻഡ്ഫുൾനെസ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ സ്പീഡി പ്രോസസ്സിനെ ഇവിടെ സ്ലോ ഡൗൺ ചെയ്യുവാണ്.
0: ഓക്കെ, ശരിക്കും ഇതിനൊക്കെ ഒരു മനസ്സാണല്ലേ വേണ്ടത് നമുക്ക്. ഓക്കെ, ആരോഗ്യത്തോടെ ഒരു ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം അല്ലേ? ഓക്കെ ഡോക്ടർ, ഡോക്ടർ യോഗയും വാർദ്ധക്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ ആധുനിക ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ എന്താണ് പറയുന്നത്?
1: നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ റിസർച്ചസ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏജിങ് ആൾക്കാരുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുകയാണ്. ഇൻഫാക്ട് നമുക്കിപ്പം ഏജ്ഡ് ആയ ആൾക്കാർക്ക് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് വരെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗവൺമെന്റ്. സോ ഇതിന്റെ എല്ലാം ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനെ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അവർക്കുള്ള റിസർച്ചസ് എന്തൊക്കെയാണ്. ലേറ്റസ്റ്റ് റിസർച്ചസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് യോഗ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ബാലൻസ്, ലോസ് ഓഫ് ബാലൻസ് ഒരു പ്രധാന ഇഷ്യൂ ആണ്. ലോസ് ഓഫ് ബാലൻസ്, അതുപോലെ വീഴ്ചകൾ, ഇതിനെല്ലാം ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഓവറോൾ സ്ലീപ്പിന്റെ ക്വാളിറ്റി, അതുപോലെ നമ്മുടെ കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റി, നമ്മൾക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്, ഓവറോൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നല്ലവണ്ണം ഇംപ്രൂവ് ചെയ്യാൻ ദ റീസെന്റ് റിസർച്ച് ഹാസ് സജസ്റ്റഡ്. ആൻഡ് ഓൾസോ നമ്മൾ നേരിടുന്ന മറ്റ് വിഷയങ്ങളായ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ ക്രോണിക് പെയിൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇവയ്ക്കെല്ലാം യോഗ ഒരു എഫക്റ്റീവ് ടൂളായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതലായ ഒരു ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തി ചേഞ്ചസ് മാത്രമല്ല അവർ തന്നെ സെൽഫ് റിപ്പോർട്ട് ചെയ്യുന്ന മാറ്റങ്ങളാണ് ദ മോർ പോസിറ്റീവ് ഔട്ട്കംസ്. അവർക്ക് ആ ഒരു ലൈഫിലോട്ട് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നു, അവർക്ക് കൂടുതൽ അവരുമായിട്ട് കണക്ട് ചെയ്യാനും കൂടുതൽ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. ചിലപ്പോൾ യോഗയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾ ആഡ് ചെയ്യുകയല്ല, നേരെ മറിച്ച് ഇറ്റ് ഈസ് ടു ഹെൽപ്പ് എൻജോയ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ്.
0: ഡോക്ടർ, പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു സംശയം, അതെ നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, നല്ലതാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗ നല്ല ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അവിടെ പോകണം ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, എനിക്ക് വയ്യ തലകുത്തി നിൽക്കാനും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആവത്തില്ല യോഗയൊന്നും ചെയ്യാനെന്നുള്ളൊരു ചിന്തയാണ്. അതിനൊരു കാരണം, യോഗ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരും ബുദ്ധിമുട്ടുള്ള ആസനങ്ങളാണ് ചിന്തിക്കുന്നത്. ശരിക്കും യോഗ എന്നത് വെറും ഫ്ലെക്സിബിലിറ്റി മാത്രം സംബന്ധിക്കുന്നതാണോ?
1: നമ്മുടെ യോഗയുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇത് തന്നെയാണ്. അതായത് യോഗ എന്തോ ഒരു ടൈപ്പ് ഒരു കോമ്പറ്റീഷൻ ആണ്, നമുക്ക് വളയാനും ഡിഫിക്കൽട്ടായ ആസനങ്ങൾ അഥവാ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുക. ഇൻഫാക്ട് യോഗ എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയുക, നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രാക്ടീസസ് എല്ലാം ഹത യോഗ എന്നൊരു സ്ട്രീം ഓഫ് യോഗ വരികയാണ്. ദ വേർഡ് യോഗ എന്ന് പറയുമ്പം തന്നെ അതിനൊരു ഡീപ്പർ മീനിങ് ആണ്. ഇറ്റ് മീൻസ് ഒരു ഡീപ്പർ കണക്ഷൻ, ദി കണക്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ സെൽഫ് വിത്ത് ദ യൂണിവേഴ്സൽ സെൽഫ്. അതിനൊത്തിരി വഴികളും മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹത യോഗ. ഇൻഫാക്ട് ഈവൻ ഇൻ ഹത യോഗ, ദ സയൻസ് ഓഫ് ഫിസിക്കൽ പ്രാക്ടീസസ്, ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ക്യാൻ ബെൻഡ്. നമ്മളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇറ്റ് ഡസൻ മാറ്റർ അറ്റ് ഓൾ. ഒരു വ്യക്തി മിണ്ടാതെ ഒരു മൂലയിലിരുന്നാൽ അതും ഒരു യോഗ പ്രാക്ടീസ് ആയിട്ട് കാണാം. ആ പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി സ്വസ്ഥമായി റിലാക്സ് ചെയ്യാൻ പഠിക്കുന്നോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഒരിടത്ത് ഇരിക്കുന്നോ, അതും യോഗയാണ്. സോ യോഗ എപ്പോഴും ഡിഫിക്കൾട്ട് ആണ് എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉള്ളിലോട്ട് ഇൻജക്ട് ചെയ്യുന്നത് നമ്മൾ ഡീലേൺ ചെയ്യുക. ഈ ഒരു യോഗ ഡെയിലി, ഈ ഒരു യോഗ തീം ബേസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ് ദാറ്റ് നമ്മൾ എന്തൊക്കെയാണോ നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ്സ്, അത് ആക്ച്വലി മിസ്കോൺസെപ്റ്റ്സ് ആണ്. സോ യോഗ ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് യുവർ ഓൺ സെൽഫ് ആൻഡ് കണക്ടിങ് ഡീപ്പ് വിത്തിൻ. യു ഡോണ്ട് ഹാവ് ടു ബി ഫ്ലെക്സിബിൾ ടു ബിഗിൻ യോഗ, പക്ഷെ ഇൻ ദി പ്രോസസ് അതായി വന്നോളും. അതും ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കുക, ഫിസിക്കലുമാണ്, മെന്റലി ആൻഡ് ഇമോഷണൽ.
0: ഓക്കെ ഡോക്ടർ, 50-60 അല്ലെങ്കിൽ പോട്ടെ 70 വയസ്സിൽ പോലും ഒരാൾക്ക് യോഗ അഭ്യസിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് തുടങ്ങാനായിട്ട് കഴിയുമോ?
1: തീർച്ചയായും. ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യോഗ ക്യാൻ ബി സ്റ്റാർട്ടഡ് അറ്റ് എനി ഏജ്. അപ്പൊ നമ്മളുടെ യോഗ സെഷൻസിൽ എത്രയോ ഏജ്ഡ് ആയ ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഒരു യോഗ മാറ്റിലോട്ട് കയറുന്നത്. സോ ഏജ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ജസ്റ്റ് ഒരു നമ്പർ ആയിട്ട് മാത്രമേ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരുടെ ആ വില്ലിംഗ്നെസ്, ദ ഗ്രേസ് ഓഫ് കമ്മിങ് ഇൻ ടു ദ സെഷൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഇത്രയും വർഷങ്ങളായിട്ട് അവർ കടന്നു പോകുന്ന ഒരു ലൈഫ് പാറ്റേൺ ഉണ്ട്, അതിൽ നിന്നും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ, ഒരു മുക്തി നേടാൻ, ഓർ ടു ക്രിയേറ്റ് എ ന്യൂ പാത്ത് വില്ലിംഗ് ആണെങ്കിൽ യുവർ ഏജ് നെവർ മാറ്റേഴ്സ്. ഏത് പ്രായത്തിലും യോഗ ആരംഭിക്കാൻ
0: പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ മുതിർന്നവർക്ക് എളുപ്പത്തിൽ ആരംഭിക്കാവുന്ന ലളിതമായ യോഗാഭ്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്?
1: ഇപ്പൊ നമ്മളുടെ ഹതയോഗയുടെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ, നമ്മൾ എപ്പോഴും, ഇപ്പൊ മുതിർന്നവരായാലും യങ്സ്റ്റേഴ്സ് ആയാലും ബിഗിനേഴ്സ് ആയാലും അഡ്വാൻസ്ഡ് ആയാലും, നമ്മൾ ആദ്യമേ ഒരു പ്രാർത്ഥന വെച്ച് തുടങ്ങും. എന്നിട്ട് നമ്മൾ കുറച്ച് സൂക്ഷ്മ വ്യായാമം അഥവാ ലൂസനിങ് പ്രാക്ടീസസ് വെച്ച് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ ബോഡി പ്രാക്ടീസസിനെ നമ്മൾ മെല്ലെ മെല്ലെ അഡ്വാൻസ് ചെയ്യിപ്പിക്കുന്നത്.
0: ഒരു വാമപ്പ് പോലാണോ?
1: അതെ, അതൊരു വാമപ്പ് ആണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നമ്മുടെ ബോഡിയും എസ്പെഷ്യലി ദ ബോഡി ആൻഡ് ദി മൈൻഡിനെ നമ്മൾ ഇവിടെ വാമപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വാമിംഗ് അപ്പ് തന്നെയാണ്, ഈ ലൂസനിങ് പ്രാക്ടീസസ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സിമ്പിൾ യെറ്റ് പവർഫുൾ പ്രാക്ടീസ് ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇൻഫാക്ട് ഈ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ ഒരു പ്രൊഫഷണലായിട്ട് ഞങ്ങൾ ഒരു സുഹൃത്തുമായിരുന്നു, ഞങ്ങൾ സംസാരിച്ചപ്പം പുള്ളിക്കാരൻ ഇതുപോലെ കുറെ യോഗ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തും പഠിപ്പിച്ചും, പക്ഷേ ഈ ലൂസനിങ് അല്ലെങ്കിൽ ആദ്യത്തെ വാമപ്പിനെ നമ്മൾ ജസ്റ്റ് ഒരു വാമപ്പ് ആണ്, നമുക്ക് അടുത്തതാണ് മെയിൻ കാര്യം അല്ല. ആ ലൂസനിങ് പ്രാക്ടീസസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അത് വച്ച് മാത്രം ആൾക്കാർക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീങ്ങിനെ കൊണ്ടുവരിക എന്നൊരു പവർഫുൾ ടൂൾ ആണ്. അപ്പം എന്താണ് ഈ പറയുന്ന ലൂസനിങ് പ്രാക്ടീസസ്? നമ്മളുടെ ഹെഡ് നെക്ക് ടിൽ ദ ടോസ് വരെ ഉള്ള നമ്മുടെ ബോഡി ജോയിന്റ്സിന് നമ്മൾ കൊടുക്കുന്ന വളരെ ലളിതമായ ചലനങ്ങളാണ്. അപ്പം മൂവ്മെന്റിനെ നമ്മൾ ബ്രെത്ത് കൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സൂക്ഷ്മ വ്യായാമം എന്ന് കുറച്ചും കൂടി ഡീപ്പറായിട്ട് ചെയ്യും. സോ എപ്പോഴും ഇതുപോലത്തെയുള്ള ലൂസനിങ് സൂക്ഷ്മ വ്യായാമത്തിന് ഏത് സെഷൻസ് ആയാലും ഒരു അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ഒരു യോഗ ടീച്ചർ ആകുമ്പോൾ ഇറ്റ് വുഡ് ബി വെൽ ട്രെയിൻഡ്. സോ ലളിതമായിട്ട് നമുക്ക് ലൂസനിങ് പ്രാക്ടീസസ് വെച്ച്
0: ആരംഭിക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും തുടരാം.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അരുൺ തുളസിയുമായിട്ടുള്ള ഇന്റർവ്യൂയാണ്. നമുക്ക് തുടരാം. ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു, ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് പേര് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, അതുപോലെ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു വാർദ്ധക്യം കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് യോഗ നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യോഗ സഹായിക്കുമോ?
2: നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ഇഷ്യൂ, ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ് ആണ് ഏകാന്തത. ആ ഏകാന്തത എന്ന ഒരു ടോപ്പിക്കിനെ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ നോക്കുമ്പം നമ്മുടെ ചുറ്റും ആൾക്കാരാരുമില്ല, ഞാൻ ആരൊക്കെയാണോ നേരത്തെ കണക്റ്റഡ് ആയിരുന്നവർ അവരിപ്പോഴില്ല, അല്ലെ ഞാൻ ആരൊക്കെയാണോ തേടി നടക്കുന്നവർ അവരില്ല. സോ ഇത് പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ഫീൽ, ഇത് ഏത് പ്രായത്തിലും നമുക്ക് കിട്ടാവുന്നതാണ്. ഇതിന്റെ ഒക്കെ ഒരു ബേസ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും വെളിയിലാണ് തേടി നടക്കുന്നത്, ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു കൂട്ടിന്. കാരണം നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഇല്ല, അതിന്റെ ആ ഒരു സയൻസ് നമ്മളിൽ എന്തോ ലോസ്റ്റ് ആണ്. നമുക്ക് എപ്പോഴും നമ്മളും നമ്മുടെ കൂടെ ഉള്ളവരും, അല്ല അതിന്റെ മുമ്പത്തെ ജനറേഷൻസ് ആണെങ്കിലും എപ്പോഴും ആ ഒരു സോഷ്യൽ കണക്റ്റഡ്നെസ്സിൽ മാത്രമേ ഉള്ളൂ ഒരു ഹാപ്പിനെസ് എന്ന രീതിയിലാണ്. സോ ഇവിടെ നമ്മുടെ ചോദ്യം, യോഗ എങ്ങനെയാണ് നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്? യോഗ എപ്പോഴും നമ്മളുടെ ഈ ഒരു സ്പോട്ട് ലൈറ്റ് വെളിയിൽ നിന്നും തിരിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാനാണ്. നമ്മളിവിടെ നമ്മളെ തന്നെ അറിയുകയാണ്, ഫേസ് ചെയ്യുകയാണ്, നമ്മളിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മളൊരു മാറ്റ് വിരിച്ച് പ്രാക്ടീസസ് ചെയ്തു വെറും ഒരു ബോഡി പ്രാക്ടീസസ് അല്ലേ അല്ല. തുടക്കത്തിൽ ഒരു കിൻഡർ ഗാർഡൻ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഫിസിക്കലിൽ നിന്നും ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസസ് ആയിട്ട് മാറുമ്പം ആ ഒരു ഇന്നർ കണക്റ്റഡ്നെസ് ഫീൽ ചെയ്യും. അത്രയും നാളും എനിക്ക് ആൾക്കാർ വേണം, എനിക്ക് അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ തനിയാണെന്നൊരാൾ നമ്മൾ തന്നെ കണ്ടതാണ്. ഇന്നലെയും കൂടെ എൻ്റെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞ നമ്മളുടെ ആ സെഷൻസിലെല്ലാം പറഞ്ഞു കരഞ്ഞും നമുക്ക് ആളില്ല, വിളിച്ചിട്ട് അവർ കണക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു യോഗ സെഷൻസ് കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും നമ്മുടെ ആ ഒരു വെപ്രാളം, പരിഭ്രാന്തി കുറയുവാണ്. സോ ബേസിക്കലി അത് നമ്മളുടെ ശരീരത്തിന്റെ നെർവസ് സിസ്റ്റം കരയുവാണ്. ദാറ്റ് ഇറ്റ് നീഡ്സ് കമ്പനി, ഒരു അൺബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് അത് കഴിയുന്നത്. വെൻ യു ബ്രിങ് ടു എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്, ആ ഒരു ഔട്ടർ ഡിപ്പെൻഡൻസി കുറയുകയാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു സാഗരം പോലെ കുറേ സ്റ്റഫ്സ് ഉണ്ട്, പക്ഷെ അത് ടോട്ടലി അൺഎക്സ്പ്ലോർഡ് ആണ്. കാരണം എന്താ, എപ്പോഴും ശ്രദ്ധ വെളിയിലാണ്. യോഗയിൽ കൂടെ ആ ഇന്നർ ട്യൂണിങ് വരുമ്പോൾ പുറത്തുള്ള ഡിപ്പെൻഡൻസി നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ആൻഡ് യു വിൽ ബി ഹാപ്പി ടു ബി വിത്ത് യുവർ സെൽഫ്. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ട്രെയിനിങ്ങിലോട്ട് വരികയാണ് ത്രൂ ദ യോഗ പ്രാക്ടീസസ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യോഗയിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? ഓക്കെ ഡോക്ടർ, അടുത്തൊരു പൊതു ധാരണയുണ്ട്. അതായത് ചിലർ പറയാറുണ്ട്, എന്തിനേ ഒരുപാട് എക്സസൈസിന്റെ കാര്യമില്ല, അല്ലെങ്കിൽ യോഗയുടെ ആവശ്യമില്ല, നിങ്ങൾ നടക്കൂ, നടത്തം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട്, നടത്തം മാത്രം മതിയാകും എന്ന്. യോഗയുടെ ഒന്നും ആവശ്യമില്ല. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? നടത്തവും യോഗയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
2: ഇപ്പം ഏതെങ്കിലും ഒരു പേഷ്യന്റ്, ഞാൻ ദിവസവും നടക്കുന്നുണ്ട്, അല്ലെ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട്, ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ഇത്രയും കിലോമീറ്റർ നടന്നു പോകുന്നത്, അല്ലെ വീട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്, എനിക്ക് യോഗ വേണ്ടെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ് ആണ്. ഞാൻ ഇൻഫാക്ട് അതിനെ ഹൈലി സപ്പോർട്ടീവ് ആണ്. ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പിൻ പോയിന്റ് ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ വാക്കിംഗ് എക്സസൈസസ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും യോഗയിൽ നമുക്കൊരു മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷേ വാക്കിങ്ങിലോ എക്സസൈസിലോ നമ്മളുടെ ആ ഒരു മനസാന്നിധ്യം അഥവാ മൈൻഡ്ഫുൾനെസ് പലപ്പോഴും മിസ്സിംഗ് ആയിരിക്കും. ട്രൂ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. നമ്മൾ യോഗ പ്രാക്ടീസസിൽ ആസ് യു ട്രെയിൻ നമ്മൾ ആ ബോഡി, അതായത് ശരീരത്തിന്റെ ചലനങ്ങൾ, ശ്വാസവും ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ബ്രത്തിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേസമയം വാക്കിങ്ങിനോ മറ്റ് എക്സസൈസിലാകുമ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ പറയാൻ, ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സസൈസിലും അഥവാ അല്ലെങ്കിൽ വാക്കിങ്ങിലും എപ്പോഴും നമ്മളുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു ബ്രേക്കോ ഒരു റെസ്റ്റോ നമ്മൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് യോഗ, പ്രത്യേകിച്ച് യോഗ ചികിത്സയിൽ, ഈ സ്റ്റിമുലേഷനും റിലാക്സേഷനും എന്ന കമ്പോണന്റ് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ഒരു പാറ്റേണെ കണ്ടിന്യൂസ് ആയിട്ട് മാത്രം ചെയ്യാതെ നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു റിലാക്സ്, എന്നാലോ റിലാക്സേഷനും അധികമാവരുത്, രണ്ടിന്റെയും ഒരു ബാലൻസ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ആസ്പെക്ട് ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതിന് സിംപത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും ഉണ്ട്. ഈ സിംപത്തറ്റിക് സിസ്റ്റം ആണ് ബോഡിയെ എപ്പോഴും എക്സൈറ്റ് ചെയ്യാനും, അതിനെ നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബോഡിയെ ആ ഒരു സ്റ്റേറ്റിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആക്കി വെക്കുന്നതാണ് ഈ സിംപത്തറ്റിക്. നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് വിശ്രമം വേണമെങ്കിൽ ഈ പാരസിമ്പത്തറ്റിക് സ്വിച്ച് ഓൺ ആകണം. എന്നാലോ നമ്മളുടെ ഒരു ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയ ഒരു സ്റ്റിമുലേറ്റഡ് ലൈഫിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ എക്സസൈസ് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുവോ ഇല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു കാര്യം ചെയ്യും, അത് ചെയ്യും വേറെ. ഇൻഫാക്ട് നമ്മളിപ്പം ഫോണ് പോലും നോക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ ഡിസ്ട്രാക്ഷൻ ആണ്. ബോഡിക്കോ മൈൻഡിനോ വേണ്ട ഒരു ഡീപ് റെസ്റ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് പാരസിമ്പത്തറ്റിക് സിസ്റ്റം പ്രവർത്തന ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് യോഗയുടെ ആ ഒരു ഇമ്പോർട്ടൻസ്. യോഗ അഥവാ അല്ലെങ്കിൽ വേറെ ഏത് മൈൻഡ് ഫുൾ പ്രാക്ടീസസ് ആയാലും നമ്മുടെ ആ പാരസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്, നമ്മൾ അതിനെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയും, അതിനെ ഉണർത്തിയെടുക്കുകയും ആ ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് ആയ ബോഡിയെ ഡീപ് റെസ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ആദ്യമേ ആ ഹെൽത്തി ഏജിംഗിന്റെ ഒരു ഐഡിയ പറഞ്ഞ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ബാലൻസിലോട്ട് വരുന്നത്. അതിൽ കൂടെ എല്ലാം തരത്തിലും യു ക്യാൻ ബി പ്രൊട്ടക്റ്റീവ്. സോ വാക്കിംഗ് നല്ലതാണോ? ഇറ്റ് ഇസ് വെരി ഗുഡ്. യോഗ കുറച്ചും കൂടെ ഡീപ്പറായ ആസ്പെക്ടിൽ അത് കവർ ചെയ്യുന്നു എന്നത് മാത്രം.
1: ഓക്കെ ഓക്കെ ഡോക്ടർ, ഭയങ്കര എന്താ പറയാ, വിശദമായിട്ട് തന്നെ ഡോക്ടർ അതിനൊരു ആൻസർ തന്നു. താങ്ക് യു ഡോക്ടർ. നമുക്കൊക്കെ ഒരു ലക്ഷ്യബോധവും അല്ലെങ്കിൽ അർത്ഥപൂർണതയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് യോഗ എങ്ങനെയൊക്കെ സഹായിക്കും?
2: എനിക്കിപ്പം എന്റെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് പോകണം, ആ പോകുന്ന വഴിയില് എനിക്ക് കണ്ടമാനം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പം പോകുന്ന വഴിക്ക് എനിക്കിഷ്ടമുള്ള കടകളുണ്ട്, ചിലപ്പോൾ ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എ ടു ബിയിലോട്ട് പോകുന്നതിന്റെ വഴിക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഡിസ്ട്രാക്ഷൻസിൽ ഇങ്ങനെ മുഴുകി അതിലോട്ട് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ പലപ്പോഴും എന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ വൈകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യോഗ പ്രാക്ടീസസിൽ കൂടെ, മൈൻഡ്ഫുൾ പ്രാക്ടീസസിൽ കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ ലൈഫിനെയും നമ്മളുടെ ബോഡിയെ മൈൻഡിനെയും ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ലോകത്തെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ലോകം അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാ തലത്തിലും വരികയാണ്. ശാരീരികമായിട്ടാണെങ്കിലും ഫിസിക്കലി, മെന്റലി ഓർ സോഷ്യലി, വി ആർ ബീങ് ഫിൽഡ് വിത്ത് എ വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ ഒരു ചെളിവെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുമ്പോൾ ഒന്നും ക്ലിയർ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന പോലെ ആയിരിക്കും. പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ബട്ട് നമ്മൾ ആ ചെളിവെള്ളത്തിനെ ഒന്ന് റെസ്റ്റ് ചെയ്താലോ, ആ ചെളിയെല്ലാം അടങ്ങുമ്പോൾ ദ വാട്ടർ സ്റ്റാർട്സ് ടു ബിക്കം ക്ലിയർ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻസിനെ മിനിമൈസ് ചെയ്യും. ഡിസ്ട്രാക്ഷൻസ് എന്നും അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ ആ ഒരു ചോയ്സ് എടുക്കുകയാണ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുകയാണ്, ദാറ്റ് ഐ വോണ്ട് ടു ബി ഗോ ഫ്രം ഹിയർ ടിൽ ദെയർ. അപ്പൊ ഇത് കോൺഷ്യസ്ലിയും സബ് കോൺഷ്യസ്ലിയും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ആർ ഏബിൾ ടു ഫൈൻഡ് ബെറ്റർ പേർപ്പസസ്. കാരണം എനിക്ക് തന്നെ പല ഇൻസിഡൻസസും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എത്രയോ യോഗ സ്റ്റുഡൻസും അവരുടെ ആ ഒരു ഡോർമൻ സ്റ്റേജിൽ നിന്നും അവരുടെ ഹിഡൻ ആയ പാഷൻസും ആസ്പിറേഷൻസും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് അവർക്ക് യോഗ മാറ്റിലോട്ട് വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിച്ചു. ആസ് സിംപിൾ ആസ് ദാറ്റ്.
1: ഓക്കെ ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നമുക്ക് അറിയാം സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും യോഗ ലഭ്യമാക്കുന്നതിനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്?
2: ഗവൺമെന്റ് ലെവലിൽ നമുക്ക് നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ബോഡിയാണ്. പത്തനംതിട്ടയിൽ നമുക്ക് 53 ആയുഷ് വെൽനസ് സെന്റേഴ്സ് ഉണ്ട്. അക്രോസ് ദ ഡിസ്ട്രിക്റ്റില് വിവിധ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറിയും ഹോസ്പിറ്റൽസിലും ഇത് സ്പ്രെഡാണ്. ഈ 53 യോഗ ആൻഡ് വെൽനസ് സെന്റേഴ്സിൽ നമുക്ക് 53 യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവരുടെ സേവനം നമുക്ക് എപ്പോഴും ലഭ്യമാണ്. ഇത് കൂടാതെ നമുക്ക് യോഗ ക്ലബ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. യോഗ ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എവിടെയാണോ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരെ നമ്മൾ അവരെ കൂട്ടിച്ചേർത്ത് യോഗ പ്രാക്ടീസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ യോഗ ക്ലബ്സും ഇതും ഈ വിവിധ യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ കീഴിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഈ യോഗ ക്ലബ്ബുകളിൽ കൂടെ ആൾക്കാർക്ക് ഈ യോഗ പ്രാക്ടീസസിൽ ഏർപ്പെടാം. ഈ യോഗ ക്ലബിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യോഗ ക്ലബ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൽ കൂടെ ആക്സസ് ചെയ്താൽ നമുക്ക് കൺവീനിയന്റ് ആയ സ്ഥലവും ടൈമും നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ യോഗ ക്ലാസ്സസും പിന്നെ അതുപോലെ നമുക്ക്

0: രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ്. അമ്മയും മോനും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ യോഗ ക്ലാസ്സിൽ കയറാനും ഒക്കെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഒരു യോഗ സെഷനിൽ യോഗ മാറ്റിലോട്ട് കയറുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. ആ മകനാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ജോയിൻ ചെയ്യാൻ, വിഷയമില്ല. ആദ്യം പുള്ളിക്കാരനൊന്നും മടിച്ചാൽ ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ മകനും കൂടെ പതുക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും കണ്ട് രസകരമാണ്. കാരണം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. കാരണം നമുക്ക് പറ്റത്തില്ല, അത് എനിക്കുള്ളതല്ല എന്നൊരു കോൺസെപ്റ്റ് മാറി നമ്മൾ ആ സെഷനിലോട്ട് ആ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇത്രയുള്ള കാര്യമല്ല, ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെ സിമ്പിൾ മൂവ്മെന്റ്സും കുറച്ച് അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ആ സെഷൻസിൽ നടന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേരുടെ മുഖത്തിൽ ഭയങ്കര മാറ്റം. ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും യോഗ പ്രാക്ടീസസ് കഴിയുമ്പോൾ നമുക്ക് വാക്കുകൾക്ക് അപ്പുറമായ ഒരു ഫീൽ ഓഫ് ബ്ലിസ് ആണ് അത് ശരിക്കും അവിടെ തെളിഞ്ഞ്. എന്നിട്ട് ആ അമ്മയാണെങ്കിൽ ഇങ്ങനെ കൈ തൊഴുത് നിൽക്കുകയായിരുന്നു. നമുക്ക് അതാ പറയുന്നത്, നമുക്ക് ഡെയിലി നമുക്ക് സക്സസ് സ്റ്റോറീസ് മാത്രമാണ് ഇവിടെ കേൾക്കാനുള്ളത്. എന്നിട്ട് മകൻ പറയുമായിരുന്നു, ഞാൻ ഈ ആശുപത്രികളിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് ഒന്ന് മൗനത്തിൽ ഒന്ന് ഇരിക്കാൻ പറ്റി, ഒന്ന് എന്താ പറയുന്നത് ഉള്ളിലോട്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും ഒരു ശാന്തത എന്താണെന്ന് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റി. ആ കണ്ണുകളും രണ്ടുപേരും കണ്ണുകളും നിറഞ്ഞ് മുഖത്തിലുള്ള തെളിച്ചം, അത് എപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ ഡെയിലി വരും എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നീട് ആ ഒരു ചിലപ്പം റെഗുലാരിറ്റി കാണത്തില്ല, പക്ഷേ നമ്മൾ അവിടെ ആ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് എന്റെ സ്വന്തം ശരീരം ഉപയോഗിച്ച് ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ആരോഗ്യത്തിന്റെ ഒരു വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെയാണ് നമ്മൾ ആ യോഗ എന്ന താക്കോലുണ്ട് അതിനെ തുറക്കുന്നത്.
1: അതെ, ഓക്കെ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അനുഭവങ്ങൾ ഒരുപാടാണ് അല്ലേ. ഇപ്പൊ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് ശരിക്കും നമ്മളാൽ. അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളാൽ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാൽ മറ്റുള്ളവർ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായും ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാൽ അവർക്ക് മാത്രം കൊടുക്കുകയല്ല, ആ പ്രോസസ്സിൽ നമ്മളും ബെനിഫിറ്റഡ് ആണ്. എവറി സെഷനിൽ നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് പ്രേയർ ഉണ്ട്. ആ പ്രേയറിൽ അവിടെ ഒരു ടീച്ചറും സ്റ്റുഡന്റും എന്നൊരു വേർതിരിവല്ലാതെ രണ്ട് പാർട്ടീസിനും ഒരുമിച്ച് വളരാവുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സയൻസ് ആൻഡ് സിസ്റ്റം ആണ് യോഗ.
1: യോഗ, യെസ്, അതാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതാണ് യോഗ. ഓക്കെ ഡോക്ടർ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമ്മളോട് ഷെയർ ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാനത് എടുത്തു പറയുകയാണ്, നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ യോഗ കുറിച്ചിട്ട്. അതായത് യോഗ എത്രത്തോളം ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്. ഒരുപാട് രോഗങ്ങളാൽ ഇപ്പോൾ ദാ പുതിയ പുതിയ ഒരുപാട് നമ്മൾ കേൾക്കാത്ത പോലും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പഴയ രോഗങ്ങളൊക്കെ തലപൊക്കി തുടങ്ങി. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അല്ലേ. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് തിരക്കിനിടയിൽ ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഡോക്ടറിനോടുള്ള നന്ദി റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 പേരിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. യോഗ ഒരു ദിവസത്തെ ആഘോഷമല്ല, ജീവിതത്തെ ആരോഗ്യകരവും സമതുലിതവുമാക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. ഈ വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും നമുക്ക് പങ്കുവച്ചത് പത്തനംതിട്ട അയിരൂർ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ തുളസിയാണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ നിന്ന് ഞാനും വിട പറയുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച്

0: സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തുവരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ 7-1.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗ പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ വിവിധ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടിയുടെ

വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ സാധ്യതയുള്ള കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ സംസ്ഥാന

ിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ജൂലൈ 1 വരെ 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 വരെ യാത്രക്കാരുണ്ടാകും. 28-ന് 3 സർവീസുകളും 30-നും ജൂലൈ 1-നും 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1-ന് പുലർച്ചെ 4-നാണ് അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 പേരാണ് ഹജ്ജിന് പോയത്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. ഇന്ന് യോഗ ഡേ ആണ്, മ്യൂസിക് ഡേ ആണ്, അതുപോലെ തന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നൊരു നിറഞ്ഞ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേക പരിപാടികളൊക്കെ നമ്മൾ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വഴി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ഈ ഒരു ദിവസത്തിൻ്റെ ഈ ഒരു പ്രത്യേകതകൾ വെച്ചുള്ള എല്ലാവർക്കുമുള്ള ഒരു ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരുകയാണ് കേട്ടോ. അപ്പോൾ മ്യൂസിക് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. അറിയാമല്ലോ ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നൊരു അവധിയൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലേ. നാളെ ഇനിയിപ്പോൾ ജോലിക്ക് പോകേണ്ടവരുണ്ട്, അതുപോലെ ഇനി കുട്ടികളെ സ്കൂളിൽ വിടേണ്ടവർ, ഇനിയും കുറച്ച് ഒരാഴ്ചത്തെ തിരക്കിലേക്ക് വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെ എല്ലാ ജോലികളൊക്കെ ഒതുക്കി ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ ദാ നമുക്ക് മെസ്സേജ് ചെയ്തോളൂ. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ 9495730333. ഓക്കെ, അപ്പോൾ നല്ല പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കൃത്യം 7 മണി മുതലുള്ള റിക്വസ്റ്റുകളാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ 8 മണിക്ക് മുൻപായിട്ട് നമ്മൾ മാക്സിമം പാട്ടുകൾ വെച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആർക്കും സങ്കടമൊന്നും തോന്നരുത്, അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ആരായിരിക്കുന്നു അവർക്ക് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഹായ് മാക്ഫാസ്റ്റ്, ഇന്ന് ഒരു പാട്ട് വെച്ചു തരണം. പുഷ്പ 1 എന്ന ചിത്രത്തിലെ സാമി സാമി എന്ന ഗാനം ദീക്കും ഡിയോണും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ജോസഫ് എറണാകുളം. ഓക്കെ, അപ്പോൾ ജോസഫ് ചേട്ടൻ ചോദിച്ചതുപോലെ നമ്മുടെ പുഷ്പ എന്ന ചിത്രത്തിലെ സാമി ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓ, അപ്പൊ അങ്ങനെ നമ്മള് അടിപൊളി തകർപ്പൻ ഒരു പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് അല്ലേ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത റിക്വസ്റ്റിലേക്ക് പോവാൻ കേട്ടോ, വീണ്ടും നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ നാരായണൻ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് മൈക്ക് ഫാസ്റ്റ്, എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടാ, ചേട്ടന്റെ ആഗ്രഹം ദാ ഇവിടെ സഫലീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദാ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന ഗാനം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, ദാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ ഇതാ സമയം 7 മണി കഴിഞ്ഞ് 17:36 ആയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്ത റിക്വസ്റ്റ് ഇതാ എത്തിയിരിക്കുകയാണ്. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിലെ മെല്ലെ മെല്ലെ മുഖപടം, ഈ ഒരു ഗാനം PV മുഹമ്മദ്, വടക്കേ വാവനൂർ, നാരായണൻ നായർ ഏറ്റുമാനൂർ, കോട്ടയം ബാബു, ജയങ്കർ ഫോർട്ടുകൊച്ചി എന്നിവർക്കായി സമർപ്പിക്കുന്നു വേണുഗോപാൽ കിടങ്ങറ. വേണുഗോപാൽ ചേട്ടനാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആസ്വദിക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

യേസ്, അപ്പതാ നമ്മള് ആ മനോഹരമായ ഗാനവും ആസ്വദിച്ചു. ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. ഈ ഗാനം ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. മനുഷ്യ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് സംഗീതം. വിരഹവും നഷ്ടങ്ങളും നിറഞ്ഞ കഠിനമായ വികാരങ്ങളെ ലഘൂകരിക്കാൻ സംഗീതത്തിന് കഴിവുണ്ട്. എല്ലാവർക്കും സംഗീത ദിനാശംസകൾ. മീൻ എന്ന ചിത്രത്തിലെ സംഗീതമേ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂർ. ഗംഗാധരൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനവും എത്തിക്കഴിഞ്ഞു. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സുഹൃത്തുക്കളെ, അങ്ങനെ 7:30 ആയിരിക്കുകയാണ് കേട്ടോ. 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും ആയിരിക്കുകയാണ്, അതായത് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് പാട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്, മിന്നാ മിന്നിക്കൂട്ടം എന്ന ഫിലിമിലെ കടലോളം വാത്സല്യം സോങ് വെച്ച് തരണേ. ഡെഡിക്കേഷൻ ഉണ്ട് ഓൾ ഫാദേഴ്സ് ആൻഡ് പിന്നെ മൈ ഹസ്ബൻഡ് മഞ്ജു കൃഷ്ണകുമാർ ചുമത്ര. ഓക്കെ ഓക്കെ, ഫാദേഴ്സ് ആൻഡ് മൈ ഹസ്ബൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ പിതാക്കന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്. മഞ്ജു കൃഷ്ണകുമാർ ചുമത്ര, മഞ്ചേച്ചിയാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത്, കടലോളം വാത്സല്യം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. അതിനുശേഷം അറിയാം ഇനി ആരാണ് പാട്ട് ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് 90.4. ഡൗട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ആ ഗാനവും നമ്മൾ ആസ്വദിച്ചു. ഇനി അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. നമസ്കാരം അമൃത. 2018 ജനുവരി 17 കടുത്ത ബാക്ക് പെയിൻ മൂലം എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെയിറ്റിട്ട് കിടത്തിയ എനിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴും ചാച്ചനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് അസുഖം വരുമ്പോഴൊക്കെ ചാച്ചനും അസുഖം വരിക പതിവായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി. ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഭർത്താവ് സത്യം പറഞ്ഞത്. എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിവസം ചാച്ചനും അസുഖബാധിതനായി തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും പിറ്റേന്ന് ചാച്ചൻ മരിച്ചുവെന്നും അത് പറഞ്ഞതോടെ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ. ഒരു നോക്ക് കാണാനോ ഒരു അന്ത്യചുംബനം നൽകാനോ എനിക്ക് കഴിഞ്ഞില്ല. ചാച്ചൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിനത്തിൽ ഭാര്യ 1, മക്കൾ 3 എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലൂസി ചേച്ചിയാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലൂസി ചേച്ചി പറഞ്ഞതുപോലെ ആ ഒരു ഗാനം ദാ ഇവിടെ റെഡിയാണ്, കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ദാ ലൂസി ചേച്ചി ചോദിച്ച ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ് മൈക് ഫാസ്റ്റ്, ഹാപ്പി മ്യൂസിക് ഡേ. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? 1975 പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത ബാബുമോൻ എന്ന സിനിമയെ ഇന്നും ആളുകളുടെ മനസ്സിൽ നിലനിർത്തുന്നത് അതിലെ മനോഹരമായ ഗാനങ്ങളാണ്. MS വിശ്വനാഥൻ ഈണം പകർന്ന് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഇന്ദ്രനീലം ചൊരിയും വെണ്ണിലാവേ എന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശുഭരാത്രി നേരുന്നു ജോസ് ആഞ്ഞിലിത്താനം. ഓക്കെ, അപ്പോൾ ജോസ് ചേട്ടൻ ചോദിച്ചതുപോലെ ആ ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9994491.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: അബുദാ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജി അമൃത കാർത്തിക. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോകാം. ഞാൻ വിജയ്കുമാർ കൂത്തുപറമ്പ്, ഗായകൻ ജയചന്ദ്രൻ പഞ്ചമി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു എന്ന തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ഷീബ കുമരകത്തിനും കൂട്ടുകാർക്കും ഫാമിലിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിജയ്കുമാർ കൂത്തുപറമ്പ്. ഓക്കെ, അപ്പോൾ വിജയ്കുമാർ ചേട്ടനാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം, ആസ്വദിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 51:35 ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാണ് കേട്ടോ. അതാരാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമസ്കാര അമൃത, ഇന്ന് ലോക യോഗാ ദിനമല്ലേ, അതിനോടനുബന്ധിച്ച് ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. യോഗിയുടെ കഥ പറഞ്ഞ സുകൃതം എന്ന സിനിമയിലെ സഹസ്രദള എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദൻ ചേട്ടനാണ് തില്ലാനൂരിൽ നിന്നും ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. അതിനു മുമ്പ് കുറച്ച് മെസ്സേജ് നമുക്ക് എത്തിയിട്ടുണ്ട്. യെസ്, നമ്മുടെ അനിൽ ചേട്ടൻ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അനിൽ ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. ഇഷ്ടഗാനം കേൾപ്പിച്ചതിന് താങ്ക് യു അമൃത. ഒപ്പം ഒരു ശുഭരാത്രിയും നേരുന്നു. സ്നേഹപൂർവ്വം ലൂസി ആന്റണി കടവന്ത്ര. ഹർഷബാഷ്പം തൂകി എന്ന ഗാനം മുത്തശ്ശിയിലേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലൂസി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലൂസി ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്തത് നമുക്ക് കുറച്ച് റിക്വസ്റ്റ് അല്ലാതെയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം അറിയാമല്ലോ. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം അയച്ചവർക്ക് നമ്മൾ ആ ഒരു പാട്ടുകൾ വെച്ച് കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. മാക്സിമം പാട്ടുകൾ ഞാൻ വെച്ച് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ് അമൃത. ലോകം നിങ്ങളെ തനിച്ചാക്കിയാലും നിങ്ങൾ നിങ്ങളെ കൈവിടരുത്, കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീധരൻ ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമാണ് മെസ്സേജുകളായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് മൈക്ക് ഫാസ്റ്റ് ആൻഡ് ആർജേസ്, ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ. സെലക്ട് ചെയ്ത് അയച്ച എല്ലാ മൈക്ക് ഫാസ്റ്റ് ശ്രോതാക്കൾക്കും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ. സുബ്രഹ്മണ്യൻ തൃപ്രയാർ, താങ്ക് യു. അപ്പോൾ സുബ്രഹ്മണ്യൻ ചേട്ടനും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു. ആർജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: Radio Macfast 90.4. Time set.
6: 8 o'clock. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
5: ശുഭയാത്ര.
6: ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജി അമൃത കാർത്തിക. യാത്രകൾ ഇഷ്ടമല്ലാത്തവര് ചുരുക്കം പേരാണല്ലേ. യാത്രകളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുമുണ്ട്. കേരളത്തിനകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനിയും കാണാനായിട്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിരിക്കും. എന്നിട്ട് പോലും നമ്മളിങ്ങനെ ചിന്തിക്കും, ഈശ്വര, ഇത് തൊട്ടടുത്ത സ്ഥലമാണല്ലോ, എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പോലും നമ്മളിങ്ങനെ അതിശയിച്ച് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യ വിട്ടോ അല്ലെങ്കിൽ ദൂരേക്കോ ഒന്നും നമ്മൾ പോകണ്ട, നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ട് നീ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട്. ഈ തെന്മല, തെന്മല പലരും പോയിട്ടുണ്ട്, എന്നാൽ പോകാത്തവരുമായിട്ടുണ്ട്. അപ്പോൾ ഈ തെന്മല എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ടൂറിസം കേന്ദ്രമാണ് നമ്മുടെ തെന്മല. കൊല്ലം ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരകളിലാണ് തെന്മല സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ തെന്മല പ്രകൃതി സൗന്ദര്യത്തിനും സാഹസിക വിനോദങ്ങൾക്കും ഒരുപോലെ അവസരം നൽകുന്ന ഒരു സർക്കാർ നിയന്ത്രണ മേഖല കൂടിയാണ്. എല്ലാ തരത്തിലുമുള്ള അവധിക്കാലം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരിടമായ ഇവിടത്തെ പ്രധാന ആകർഷണം മനോഹരമായ പച്ച പുൽമേടുകളും ബട്ടർഫ്ലൈ സഫാരികളുമാണ്. സംഗീത നൃത്തങ്ങളും സാഹസിക വിനോദങ്ങളും കൂടാതെ ട്രക്കിംഗ്, ഹൈക്കിംഗ്, രാത്രി ക്യാമ്പിംഗ് എന്നിവയും തെന്മലയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഉത്തരവാദിത്ത ടൂറിസം, തെന്മല ഇക്കോ ടൂറിസം എന്നിവ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകുന്ന അടുത്ത ഘട്ടമാണ്. പരിസ്ഥിതി വിനോദസഞ്ചാരം ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഊന്നലും നൽകുന്നുണ്ട്. അപ്പോൾ തെന്മലയിൽ പോയിട്ടില്ലാത്തവർ വേഗം തന്നെ തെന്മല പിടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് തെന്മല നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ശുഭയാത്രയിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ரேங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: ഇന്ന് June 21 ലോക സംഗീത ദിനം. ഒരു മനുഷ്യന്റെ സന്തോഷത്തിനും സങ്കടത്തിനും പ്രണയത്തിനും പ്രതീക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന അത്ഭുതമാണ് സംഗീതം. ഭാഷകൾക്കും ദേശങ്ങൾക്കും അതിരുകളില്ലാതെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാഷ. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സംഗീത രംഗത്തെ കുറച്ച് അധ്യാപകർ അവരുടെ ആശംസകളും ഓർമ്മകളും പാട്ടുകളും പങ്കുവയ്ക്കുന്നു. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ദീപ. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ താരാട്ടാണല്ലേ. അന്നു മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സംഗീതം നമ്മളോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതം ഒരു കല മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു അനുഭവം കൂടിയാണ്. ഈ സംഗീത ദിനത്തിൽ ആദ്യം നമ്മളോട് ആശംസ പങ്കുവയ്ക്കുന്നത് തിരുവല്ല ശ്രീ സദ്ഗുരു സംഗീത വിദ്യാപീഠം മ്യൂസിക് സ്കൂൾ നടത്തുന്ന ജ്യോതിലക്ഷ്മി ടീച്ചറാണ്. ഇപ്പൊ ജ്യോതിലക്ഷ്മി ടീച്ചറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം.
5: നമസ്തേ, എന്റെ പേര് ജ്യോതിലക്ഷ്മി. ഞാൻ തിരുവല്ല നിവാസിയാണ്. ഞാനിവിടെ ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നു. സ്കൂളിൻ്റെ പേര് ശ്രീ സദ്ഗുരു സംഗീത വിദ്യാപീഠം എന്നാണ്. നാളെ June 21 ലോക സംഗീത ദിനമായി നമ്മളെല്ലാവരും ആചരിക്കുന്നു. സംഗീതം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നമ്മളെല്ലാവരും സംഗീതം കേൾക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സംഗീതത്തിനായി ഒരു ദിവസം, അതാണ് June 21. സംഗീതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 കോടി ജപിക്കുന്നതിന് തുല്യമാണ് 1 തവണ ധ്യാനിക്കുന്നത്. 1 കോടി ധ്യാനത്തിന് തുല്യമാണ് 1 തവണ ലയിക്കുന്നത്. 1 കോടി പ്രാവശ്യം ലയം പ്രാപിക്കുന്നതിന് തുല്യമാണ് 1 തവണ ഒരു ഗാനം ആലപിക്കുന്നത്. ഗാനത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. സംഗീതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീതത്തിനപ്പുറത്തൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ്. ദേശ ഭാഷ ജാതി മത ഭേദമന്യേ നാം എല്ലാവരും സംഗീതത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതിൽ

ലോക സംഗീത ദിനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1982 ഫ്രാൻസിലായിരുന്നു. പിന്നീട് ലോകമെമ്പാടും സംഗീത പ്രേമികൾ ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. സംഗീതം കേൾക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഓരോ പാട്ടുകളും നമ്മൾ കേൾക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറക്കം വരുന്നതുവരെ ഓരോ പാട്ടും നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കും. കാരണം സംഗീതം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ്. അടുത്തതായി

0: ഈ ലോക സംഗീത ദിനത്തിൽ ആശംസ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ പറവൂർ അമൃതവർഷിണി സംഗീത വിദ്യാലയം നടത്തുന്ന രശ്മി ടീച്ചർ. രശ്മി ടീച്ചറാണ് അടുത്തതായിട്ട് ഈ ഒരു ലോക സംഗീത ദിനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്.
1: റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സംഗീത ദിനാശംസകൾ. എന്റെ പേര് രശ്മി എന്നാണ്. ഞാൻ ആലപ്പുഴയിലെ പറവൂർ എന്ന സ്ഥലത്ത് ഒരു സംഗീത വിദ്യാലയം നടത്തുകയാണ്. അമൃതവർഷിണി സംഗീത വിദ്യാലയം എന്നാണ് എൻ്റെ സംഗീത വിദ്യാലയത്തിൻ്റെ പേര്. ഏകദേശം 60-70 കുട്ടികളോളം എൻ്റെ സംഗീത വിദ്യാലയത്തിൽ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. കർണാടക സംഗീതമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ നിയന്ത്രിച്ചതും ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും സംഗീതമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച്, ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച്, ലോകത്തിലെ സർവ്വ ചരാചരങ്ങളിലും സംഗീതം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. സംഗീതമില്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല. നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിലും സംഗീതത്തിൻ്റെ അംശമുണ്ട്. കാറ്റടിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇളം കാറ്റ് വീശുന്നതിൽ സംഗീതമുണ്ട്. അതുപോലെ അരുവികളുടെയും പുഴകളുടെയും ഒക്കെ ശബ്ദത്തിൽ, അതിൻ്റെ ഓളങ്ങളിൽ സംഗീതമുണ്ട്. കടലിൻ്റെ തിരമാലയിലുണ്ട് സംഗീതം. മരങ്ങൾ തമ്മിൽ ഉരുമുന്ന മർമ്മര ശബ്ദത്തിലുണ്ട് സംഗീതം. കാറ്റിൽ പറക്കുന്ന കരിയിലകൾ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതായത് നമ്മുടെ ആലില ഇളകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഇതൊക്കെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്കറിയാം ഇതിലൊക്കെ സംഗീതമുണ്ട്. കിളികളുടെ കളകള ശബ്ദത്തിലുണ്ട് അതിലും ഏറ്റവും വലിയ സംഗീതമുണ്ട്. അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ സർവ്വ ചരാചരങ്ങളിലും സംഗീതം വസിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെയേറെ പ്രാധാന്യത്തിലുള്ള ഒരു ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക്, നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പല തരത്തിലുള്ള രാഗങ്ങൾ, നമുക്കറിയാം സംഗീതത്തിൽ ഒരുപാട് രാഗങ്ങളുണ്ടല്ലേ. ഇപ്പൊ ചില രാഗങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് മറ്റു ജീവികൾക്ക് സാന്ത്വനമാവുന്നതാണ്. മനുഷ്യന് മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ കുറച്ച് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഈ മ്യൂസിക് തെറാപ്പി കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം ഒരു നല്ല പാട്ട് കേട്ടാൽ പൂച്ചയോ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയോ മറ്റ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികളോ എന്തുമാകട്ടെ അത് അനങ്ങാതെ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഒരു നല്ല മരുന്ന് കൂടിയാണ് ലോകത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മനുഷ്യ രാശിക്ക് മുഴുവനും. മനസ്സിന് ഏറ്റവും അധികം സന്തോഷം പകരുന്നതും കുളിർമ പകരുന്നതും സംഗീതം തന്നെയാണ് അല്ലേ. സംഗീതമില്ലാതെ മറ്റൊന്നില്ല. എന്തായാലും ഈ സംഗീത ദിനത്തിൽ പ്രിയപ്പെട്ട റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സംഗീതം എന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെയെന്നും കുടികൊള്ളട്ടെയെന്നും ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ധാരാളം പാട്ടുകളുണ്ട്. അത് ക്ലാസിക്കലായാലും സെമി ക്ലാസിക്കലായാലും ലൈറ്റ് സോങ്സ് ആയാലും ഫിലിം സോങ്സ് ആയാലും ഒക്കെ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ നാല്

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി.
1: വാക്കുകൾ അവസാനിക്കുന്നിടത്ത് സംഗീതം ആരംഭിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ഈ വാക്കുകള് സംഗീതത്തിന്റെ മഹത്വം എത്ര മനോഹരമായിട്ടാണ് വിവരിക്കുന്നത്. ഒരു നല്ല പാട്ടിന് നമ്മളെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പഴയ ഓർമ്മകളെ ഉണർത്താനും സാധിക്കും. അതാണ് സംഗീതത്തിന്റെ മാജിക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം മെന്റലി ഒട്ടും ഓക്കെ അല്ലാത്തൊരു ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും മനസ്സിനെ ശാന്തമാക്കാൻ സംഗീതം പോലെ വേറൊന്നിനും കഴിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നമ്മൾ മനസ്സിൽ ഒരുപാട് സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സംഗീതം, അത് എവിടെ നിന്ന് കേട്ടാലും നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ആഘോഷത്തിൽ, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നു, അങ്ങനെ ഏതൊരു സമയത്തും നമ്മളുടെ സന്തോഷത്തിനും നമ്മുടെ സങ്കടത്തിലും ഒക്കെ കൂട്ടായി നിൽക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ദിനത്തിൽ ആശംസ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് മ്യൂസിക് സ്കൂൾ അധ്യാപികയും പ്രൊഫഷണൽ സിംഗറും അതുപോലെ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ സ്മിത ബിജു. സ്മിത ടീച്ചറാണ്. അത് മാത്രമല്ല, ഇവരുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഗോൾഡൻ ബീറ്റ്സ് മ്യൂസിക്, അതായത് ആലപ്പുഴയിലുള്ളതാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് സ്മിത ടീച്ചർ. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു സംഗീത ദിനത്തിൽ ടീച്ചറിന്റെ ആശംസ കേൾക്കാം.
2: നമസ്കാരം, ഞാൻ സ്മിത ബിജു, ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗായികയും കേരളത്തിലെ പ്രൊഫഷണൽ ഗാനമേള സിംഗേഴ്സിന്റെ ഗവൺമെന്റ് അംഗീകൃത സംഘടനയായ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സാരഥിയും സർവോപരി സംഗീത അധ്യാപികയുമാണ്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ. 1982 പാരീസിൽ തുടക്കം കുറിച്ച വേൾഡ് മ്യൂസിക് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന എല്ലാ ആസ്വാദകർക്കും സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ 1000 ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ സംഗീത പാരമ്പര്യം വളരെ സമ്പന്നമാണ്. സോപാന സംഗീതം, നാടൻ പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതം തുടങ്ങി വൈവിധ്യമാർന്ന സംഗീത സംസ്കാരമാണ് നമുക്കുള്ളത്. പിന്നെ ഒരിക്കലും ഇതൊരു മത്സരവുമല്ല, ഒരു യാത്രയാണ് അല്ലേ. നമ്മൾ പഠിക്കുന്തോറും വിശാലമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് സംഗീതം എന്ന് പറയുന്നത്. സ്വരങ്ങളും താളങ്ങളും ഒക്കെ ചേർന്ന് മനസ്സിനെ സ്പർശിക്കുന്ന അത്ഭുത ലോകം. ഈ ദിനത്തിൽ അടുത്തതായി ആശംസ പങ്കുവയ്ക്കുന്നത് അമ്പലപ്പുഴ മോഹനം സ്കൂൾ ഓഫ് മ്യൂസിക് സ്കൂളിന്റെ ഡയറക്ടർ ഇന്ദു ടീച്ചറാണ്. ഒരുപാട് കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇന്ദു ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ദു എസ് നായർ, മോഹനം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ഡയറക്ടറാണ്. ഇന്ന് ലോക സംഗീത ദിനം. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങളെ പോലും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് സംഗീതമാണ്. ഒരു സംഗീത അധ്യാപിക എന്ന നിലയിൽ ഓരോ ദിവസവും സംഗീതത്തിന്റെ ഈ മാന്ത്രികത വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ലോക സംഗീത ദിനാശംസകൾ.

0: സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പല ഗായകരുടെയും സംഗീതജ്ഞരുടെയും മുഖങ്ങളാവും. പക്ഷെ ഒരു ഗാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. ഗാനരചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, അതുപോലെ തന്നെ വാദ്യ കലാകാരന്മാരുണ്ട്, റെക്കോർഡിസ്റ്റുകളുണ്ട്. അങ്ങനെ അനേകം ആളുകളുടെ കൂട്ടായ പരിശ്രമമാണ് ഓരോ ഗാനവും. നമ്മൾ ഓരോ പാട്ടും കേൾക്കുമ്പോൾ ആ പാടിയ ആൾക്കാരെയും അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എത്രയോ പേരാണല്ലേ ഒരു സംഗീതം നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടം കലാകാരന്മാർ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംഗീതം കേൾക്കുമ്പോൾ ആ പാടിയ ആളെ മാത്രമല്ല ഓർക്കേണ്ടത്, ബാക്കി അതിന് പിന്നിൽ പ്രവർത്തിച്ച ബാക്കി എല്ലാ കലാകാരന്മാരെ കൂടിയാണ്. ഇനി മറ്റൊരു ആശംസയിലേക്ക് പോകാം. അടുത്തതായി നമ്മളോട് ആശംസ പങ്കുവെക്കുന്നത് ഗോൾഡൻ ബീറ്റ്സ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഓണറും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആലപ്പുഴയിലുള്ള ബിജു ജെ വർഗീസ്. ബിജു സാറാണ്. അപ്പൊ സാറിന്റെ വാക്കുകളും നമുക്ക് അടുത്തതായി കേൾക്കാം.
1: വേൾഡ് മ്യൂസിക് ഡേ ആയ ഇന്ന് എല്ലാ റേഡിയോ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്കും ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം സംഗീതം പഠിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ സാമ്പത്തികമായി താഴ്ന്ന നിലയിലാണെങ്കിൽ ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംഗീതം പഠിപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക്കുമായി ബന്ധപ്പെടുക. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. എല്ലാവർക്കും നമസ്കാരം.
2: മകളുടെ പേരോ സംഗീതം.

സംഗീതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഗുരുവിന് വലിയ സ്ഥാനമുണ്ട്. ഒരു സ്വരത്തിന്റെ കൃത്യതയും ഒരു രാഗത്തിന്റെ ഭാവവും ക്ഷമയോടെ പകർന്നു നൽകുന്ന ഗുരുക്കന്മാരെയും ഈ സമയത്ത് സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം. സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും കലാകാരന്മാരെ ആദരിക്കാനുമുള്ള ദിനം കൂടിയാണിത്. ഒരു ദിവസം സംഗീതമില്ലാതെ കടന്നുപോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം? റേഡിയോയിലെ ഗാനങ്ങളില്ല, അല്ലെങ്കിൽ ആഘോഷങ്ങളിലെ സംഗീതമില്ല, പ്രാർത്ഥനകളിലെ ഈണങ്ങളില്ല, ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലേ? എന്തായാലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ ആശംസകൾ പങ്കുവച്ച എല്ലാ കലാകാരന്മാർക്കും, അതുപോലെ എല്ലാ സംഗീത അധ്യാപകർക്കും, സംഗീത വിദ്യാർത്ഥികൾക്കും, സംഗീത പ്രേമികൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലോക സംഗീത ദിനാശംസകൾ നേരുന്നു. സംഗീതം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷയും നിറയ്ക്കട്ടെ. സ്വരങ്ങൾ നിലയ്ക്കാതിരിക്കട്ടെ, താളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അപ്പൊ ഇത്രയും നേരം ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരവും പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് ഫക്കീസ് നമ്മോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസുള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
4: മാക്ഫാസ്റ്റ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ലോക ഫുട്ബോളിന്റെ അരങ്ങത്തേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു ഫുട്ബോൾ ലഹരിയിലാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ലോക ഫുട്ബോളിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ചെറിയതായിട്ട് ഒന്ന് കണ്ണോടിക്കുകയാണെന്ന് വരികിൽ 1930 മുതൽ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടം ഒഴിച്ച് മുടങ്ങാതെ നടക്കുന്ന ഒരു വലിയ സ്നേഹ സമാധാന യുദ്ധമാണ് ഫിഫ ലോകകപ്പ്. ലോകകപ്പിലെ ഏറ്റവും വലിയ ജനകീയ വിനോദമായ സോക്കർ എന്ന് മറുപേരുള്ള ഫുട്ബോളിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഫിഫ ലോകകപ്പിന്റെ 23rd എഡിഷനാണ് ഈ 2026 നടത്തുന്നത്. 1930 ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുമ്പോൾ അത് ഉറുഗ്വേയിലാണ് ആരംഭിച്ചത്. അപ്പോൾ 13 രാജ്യങ്ങളാണ് ആ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. എന്നാൽ ഇത്തവണ ആ 13 നിന്ന് ഉയർന്ന് 48 രാജ്യങ്ങളാണ് അവസാന റൗണ്ടിൽ നമ്മുടെ 2026 23rd എഡിഷനിൽ പങ്കെടുക്കുന്നത്. ലോക ഫുട്ബോളിന്റെ ഒരു പ്രധാന നാഴികക്കല്ലുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്ന് വരിയിൽ 1930 ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയുടെ പൂർണ്ണ രൂപം അതാണ്. പ്രസിഡന്റ് ജൂൾസ് റിമെറ്റ് തുടക്കം കുറിച്ച ആദ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് മോണ്ടി വീഡിയോയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ 4-2 പരാജയപ്പെടുത്തി കിരീടം നേടിയ ഉറുഗ്വേയാണ്. ആദ്യ ലോകകപ്പ് നടന്നത് ഉറുഗ്വേയിലാണ്, അതിന്റെ കിരീടം നേടിയതും ഉറുഗ്വേയാണ്. 1954 സ്വിറ്റ്സർലൻഡിൽ നടന്ന ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലാണ് ഇതുവരെയുള്ള ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ടത്. ഓസ്ട്രിയ അന്ന് 7 ന്യൂസിലൻഡിനെതിരെ നേടി, 5 ന്യൂസിലൻഡ് തിരിച്ച് ടിച്ചു. മൊത്തം 12 സ്കോർ ചെയ്ത ഒരു വലിയ മത്സരമായിരുന്നു. കാരണം ഫുട്ബോൾ എപ്പോഴും ആളുകൾക്ക് ഗോളുകൾ വീഴുന്നതിൻ്റെ അകത്തും ഗോൾ സ്കോർ ചെയ്യുന്നതിൻ്റെ അകത്തും അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിലുമാണ്. അപ്പം 12 ഒരു മത്സരത്തിൽ വന്നു എന്ന് പറയുമ്പം അന്നത്തെ കാണികൾക്ക് അത് വളരെ ഒരു വിരുന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യങ്ങൾ, അതായത് 100 രാജ്യങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്ന് വരികിലും 8 മാത്രമേ ഇതുവരെ ലോകകപ്പ് കിരീട ജേതാക്കളാകുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതിൽ 5 നേടിയ ബ്രസീലിനാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം. 1958, 62, 70, 94, 2002 വർഷങ്ങളിൽ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായി. തൊട്ടു പിന്നെയായിട്ട് 4 ലോകകപ്പ് ജേതാക്കളായ ജർമ്മനിയും ഇറ്റലിയും ഉണ്ട്. 1954, 74, 90 2014 വർഷങ്ങളിൽ ജർമ്മനിയും 34 38 82 2006 വർഷങ്ങളിൽ ഇറ്റലിയും ലോകകപ്പ് ജേതാക്കളായി. 3 തവണ അർജന്റീന ലോകകപ്പ് ജേതാക്കളായി 1978 86 2022. 2 തവണ ഫ്രാൻസും ഉറുഗ്വേയും ചാമ്പ്യന്മാരായി 1998 2018 ഫ്രാൻസ് ജേതാക്കളായി. ഉറുഗ്വേ പ്രഥമ വേൾഡ് കപ്പിൽ, അതായത് 1930 പിന്നീട് 1950 ഉറുഗ്വേ ചാമ്പ്യന്മാരായി. 1966 ഇംഗ്ലണ്ടും 2010 സ്പെയിനും ഓരോ തവണ ലോകകപ്പ് ജേതാക്കളായി. അങ്ങനെ ഇതുവരെ നടന്ന 22 ലോകകപ്പ് മത്സരങ്ങളിൽ കിരീടം നേടിയതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീല് 5 തവണ. ലോക ഫുട്ബോളിലൂടെ അനേകം ഇതിഹാസ താരങ്ങളുണ്ടായിട്ടുണ്ട്. അവരുടെ പേരുകൾ വർണ്ണിച്ചാൽ ഈ ഇതിലൊന്നും നമുക്ക് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മറക്കാനാവാത്ത കുറച്ച് പ്ലെയേഴ്സുണ്ട്. അത് നമ്മൾ പഴയകാല പ്ലെയേഴ്സിനെ ആരെയും മറന്നിട്ടല്ല, എങ്കിലും ലോക ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായിട്ട് അറിയപ്പെട്ടിരുന്ന ചിലർ, അതിൽ പ്രഥമ സ്ഥാനം പെലേക്കാണ്, ബ്രസീലിൻ്റെ പെലെ. 3 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഏക താരമാണ് പെലെ. എഡ്സൺ അരാൻഡസ് ഡി നാസിമെൻഡോ എന്ന് മുഴുവൻ പേരുള്ള പെലെ, പെലെ എന്ന ഓമന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഡിയാഗോ മർഡോണ അർജന്റീനയുടെ ഒരു മിന്നുന്ന താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1986 പ്രകടനവും ദൈവത്തിൻ്റെ കരങ്ങളും, ഒരു ഗോൾ നേടിയപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നുള്ള ആവിശേഷതയും ഒക്കെ നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ഈ രണ്ടുപേരും, പെലെയും മറഡോണയും, നമ്മളോട് യാത്ര പറഞ്ഞു. ഇന്ന് ജീവനോടെ ഇല്ലാത്തത് നമ്മുടെ ഈ ലോകകപ്പിന്റെ ഒരു ദുഃഖമാണ്. ലയണൽ മെസ്സി അർജന്റീനയുടെ മിന്നുന്ന താരമാണിപ്പോഴും. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പില് ലോക ഫുട്ബോൾ കിരീടം നേടി ഫിഫ വേൾഡ് കപ്പ് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ലയണൽ മെസ്സി. മെസ്സിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും സജീവമായിട്ട് ഫുട്ബോളിൽ നിൽക്കുന്നു, ആരാധകരേറെയുള്ള ഒരു കളിക്കാരനാണ്. അതുപോലെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, CR7 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പോർച്ചുഗലിന്റെ താരം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഈ ലോകകപ്പിലെ ഒരു പ്രധാന താരങ്ങളിൽ ഒരാളാണ്. നെയ്മർ ജൂനിയർ, ബ്രസീലിന്റെ നെയ്മർ, പരുക്ക് കാരണം ഇതുവരെ മത്സരത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിലും ബ്രസീൽ ടീമിൽ ഇടമുണ്ട്. നെയ്മറും ലോകത്തിലെ അനേകരെ ആരാധിക്കുന്ന ഒരു കളിക്കാരനാണ്. ലോക ഫുട്ബോളില് ഏറ്റവും കൂടുതൽ, ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ക്ലോസ് ആണ്, ജർമ്മനിയുടെ താരമായിരുന്ന മിറോസ്ലാവ് ക്ലോസ്. അദ്ദേഹം 16 ഗോളുകൾ ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന അൾജീരിയ മത്സരത്തില് മെസ്സി 3 ഗോളുകൾ അടിച്ച് ഹാട്രിക് നേടി. അപ്പോൾ അതേ തുടർന്ന് മെസ്സിയും ക്ലോസും ഇപ്പോൾ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളെന്നുള്ള രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ ലോകകപ്പിൽ മെസ്സി 1 ഗോൾ കൂടെ സ്കോർ ചെയ്യുകയാണെന്ന് വരിയിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഒരു കളിക്കാരനായിട്ട് മെസ്സി മാറും. June 11 to 19 നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി 2026 ലോകകപ്പിന്റെ നിലവിലെ വിലയിരുത്തലുകളും ശ്രദ്ധേയമായ ടീമുകളും താഴെ പറയുന്നവയാണ്. പക്ഷേ അത് ഇതുവരെയുള്ള ഒരു മത്സരങ്ങളുടെ മാത്രം ഒരു അവലോകനമാണ്. അടുത്ത നോക്കൌട്ട് ഘട്ടത്തിലോട്ട് വരുമ്പോൾ ടീമുകളുടെ പ്രകടനം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിലയിരുത്തലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. ഇതുവരെയുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് ജർമ്മനിയാണ്. കുറോസാവയ്ക്കെതിരെ 7-1 മിന്നുന്ന വിജയം, അത് ടൂർണമെന്റിലെ ഏറ്റവും വലിയ വിജയമാണ്. പക്ഷേ കുറോസാവ അത്ര വലിയ ശക്ത ടീം അല്ലെന്ന് വരികിലും അവരുടെ സ്കോറിംഗ് കപ്പാസിറ്റി നല്ലൊരു ഉദാഹരണമാണ്. ആക്രമണ ഫുട്ബോളിലും ഗോൾ സ്കോറിംഗിലും ഏറ്റവും നല്ല മികവ് പുലർത്തിയ ഒരു ടീമാണ് ജർമ്മനി. നമ്മുടെ ഈ വേൾഡ് റാങ്കിങ്ങുകളിൽ പലതിലും നമ്മൾ ഈ ലോകകപ്പുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇല്ല എന്ന് വരികിലും, കാനഡ ഇതുവരെയുള്ള മത്സരങ്ങളിൽ നല്ല ഉന്നതമായിട്ടുള്ള വിജയങ്ങളാണ് നേടിയിട്ടുള്ളത്. ഖത്തറിനെതിരെ 6-0 വിജയം അവർ കരസ്ഥമാക്കി. ആതിഥേയ ടീമുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് കാനഡയും US US ടീം പരാഗയ്ക്കെതിരെ, US ടീം എന്ന് ഞാൻ പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്ക പരാഗയ്ക്കെതിരെ 4-1 വിജയവും ഓസ്ട്രേലിയക്കെതിരെ 2-0 വിജയവും കരസ്ഥമാക്കി. 2 മത്സരങ്ങളും അമേരിക്ക ജയിച്ച് അടുത്ത നോക്കൌട്ട് ഘട്ടത്തിലേക്ക് അവരുടെ പാത, അവരുടെ ഗേറ്റ് വളരെ അധികം നന്നായി മുന്നോട്ട് പോകുന്നു. അർജന്റീന തുടക്കത്തിൽ നല്ല ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ അർജന്റീന കളിച്ച് ജയിക്കുന്ന, അതായത് ഫൈനൽ റൗണ്ടുകളിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന കളിച്ച് ജയിക്കുന്നത് ഇത് ആദ്യത്തെ തവണയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അൾജീരിയക്കെതിരെ 3-0 മിന്നുന്ന വിജയമാണ് അർജന്റീന കരസ്ഥമാക്കിയത്. ആ ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ബോൾ പന്തടക്കവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള സ്വിഫ്റ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ, മെസ്സിയുടെയൊക്കെ വളരെ ചടുലമായ നീക്കങ്ങൾ അവർക്ക് ഗോൾ ഓപ്പർച്യൂണിറ്റി കൂടുതൽ നൽകുന്നുണ്ട്. ഫ്രാൻസ്, സിദാന്റെ ഫ്രാൻസ് അന്നത്തെ കളി നമ്മൾ മനസ്സിൽ ഓർക്കണം. സെനഗലിനെതിരെ ഈ വർഷം 3-1 വിജയം കരസ്ഥമാക്കി ടൂർണമെന്റിലെ ഫൈനലിൽ വരാനായിട്ടുള്ള ഒരു ഫേവറേറ്റ് ടീമായിട്ട് വിലയിരുത്തപ്പെടുന്ന ടീമിൽ ഒന്നാണ് ഫ്രാൻസ്. ഇത്രയും ടീമുകളുടെ കാര്യത്തിൽ നമ്മൾ ലോകകപ്പിന്റെ അവസാന റൗണ്ടിലേക്ക് വരുവാൻ ഒരു സാധ്യത ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ട് വിലയിരുത്തുന്നു വരികയും അതിൽ ഉയർന്നു വരുന്ന, അതായത് ഈ മത്സരങ്ങളിൽ കൂടി കണ്ട ചില കറുത്ത കുതിരകളുണ്ട്. ഒന്ന് മൊറോക്കോ. ബ്രസീലിനോട് മൊറോക്കോ സമനില പാലിച്ചു. അത് ഒരു നല്ലൊരു മത്സരമായിരുന്നു. ബ്രസീൽ എന്ന് പറയുന്ന ലോകത്തിലെ 5 തവണ ലോക ഫുട്ബോൾ കിരീടം നേടിയ രാജ്യത്തിനെ മൊറോക്കോ സമനിലയിൽ പിടിച്ചു നിർത്തിയെന്നുള്ളത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. കൂടാതെ സ്കോട്ട്ലൻഡിനെതിരെ അവർ വിജയവും നേടി. ഇപ്പൊ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു ടീമാണ് മൊറോക്കോ. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിലും മൊറോക്കോ നല്ല നിലവാരമുള്ള മത്സരമാണ് കാഴ്ചവെച്ചത്. ആ പാരീസ് ഒളിമ്പിക്സ് നേരിട്ട് മൊറോക്കോയുടെ മത്സരം പാരീസില് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ഉയർന്നു വരുന്ന ശക്തമായിട്ടുള്ള ഒരു ടീമാണ് മൊറോക്കോ. മെക്സിക്കോ, സ്വിറ്റ്സർലൻഡ് ടീമുകളും ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മെക്സിക്കോ ഗ്രൂപ്പ് എയിലെ 2 ജയങ്ങൾ നേടി മുന്നിലാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് ബോസ്നിയയെ 4-1 തോൽപ്പിച്ച് ആ ഗ്രൂപ്പിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ടീമുകൾ, മൊറോക്കോ, മെക്സിക്കോ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ടീമുകൾ എന്ത് അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ടീമുകളാണ്. എതിരാളികൾ അവരെ സൂക്ഷിച്ച് നേരിട്ടില്ല എന്ന് വരികിൽ കളിയുടെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ടാവുകയില്ല. ഗ്രൂപ്പ് തലത്തിൽ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ചില ടീമുകളുണ്ട്. എന്നാൽ ഗ്രൂപ്പ് തലത്തിൽ ഒരുപക്ഷെ ലീഗ് മത്സരങ്ങളായതുകൊണ്ട് അവർ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാത്തതായിരിക്കാം. ലീഗ് മത്സരങ്ങളിൽ, ആ അവരുടെ പ്രാഥമിക ലീഗ് മത്സരങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാഞ്ഞ 3 ടീമുകളാണ് സ്പെയിനും പോർച്ചുഗലും ബ്രസീലും. കിരീട സാധ്യത പ്രതീക്ഷിക്കുന്ന 3 ടീമുകളാണ് ഇവരെ. എങ്കിലും ഗ്രൂപ്പ് തലത്തിൽ അവരുടെ മത്സരം അത്ര ശോഭനീയമായിരുന്നില്ല. കേപ് വെർഡെയോട് സ്പെയിന് ഗോൾരഹിത സമനില പാലിക്കേണ്ടി വന്നു. ടൂർണമെന്റിന് ഒക്കെ നടക്കുന്നതിന് മുമ്പ് സ്പെയിൻ ഒത്തിരി ഫേവറേറ്റ് ടീമായിരുന്നെന്ന് വരികയും ആക്രമണ നിരയൊന്നും സ്പെയിന്റെ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. വരും മത്സരങ്ങളിൽ അവരങ്ങനെ ആയിത്തീരും, നന്നായിട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന് നമുക്ക് ചിന്തിക്കാം. പോർച്ചുഗല് കോൺഗോയോട് 1-1 സമനില പാലിച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീം ഈ കോൺഗോ പോലെയുള്ള ടീമുകളുടെ അടുത്ത് സമനില പാലിക്കാന്ന് പറയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഒരു തടസ്സമായിട്ട് വരും. എങ്കിലും അടുത്ത മത്സരങ്ങൾ ജയിച്ച് പോർച്ചുഗലും മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ ഒരു നിരാശയായിരുന്നു ബ്രസീല് മൊറോക്കോയോട് സമനില പാലിച്ച മത്സരം. ഹെയ്ത്തിയെ അവര് തോൽപ്പിച്ചെന്ന് വരികിലും ആ മൊറോക്കോയോടുള്ള മത്സരം കൂടെ ജയിച്ചിരുന്ന വരിയിൽ ബ്രസീലിന് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാകുമായിരുന്നു. എന്നിരുന്നാലും ബ്രസീലിനെ പോലുള്ള ആ കിരീട പ്രതീക്ഷകളെ വളരെ ശക്തമായിട്ട് നേരിട്ട മൊറോക്കോയ്ക്കാണ് ആ മത്സരത്തിലെ അഭിനന്ദനം നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ 19 വരെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞു, ഇന്നലെ വരെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞു. അതിൽ ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു 8 റാങ്കിങ് 8 രാജ്യങ്ങളുടെ ഒരു റാങ്കിങ് ആണ് അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ആദ്യം ഇതുവരെയുള്ള പെർഫോമൻസിൽ ജർമ്മനിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2-ാമത് ഫ്രാൻസ്, പിന്നീട് അർജന്റീന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ബ്രസീൽ, മൊറോക്കോ, മെക്സിക്കോ. ഈ 8 രാജ്യങ്ങൾ അടുത്ത റൗണ്ടുകളിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അവിടെ വരുമ്പോൾ അവരുടെ മത്സരങ്ങൾ കുറച്ചും കൂടെ ശക്തമായിട്ട് തീരും എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ഈ വിലയിരുത്തലും. നമ്മൾ നിലവിലുള്ള പ്രകടനം, ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ്, ഈ 11-19 വരെയുള്ള തീയതികളിലെ മത്സരങ്ങളുടെ മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജർമ്മനിയാണ് ഏറ്റവും മികച്ച ടീമായിട്ട് നമ്മുടെ പിക്ചറിൽ വരുന്നത്. എന്നാൽ കിരീട സാധ്യത ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഫ്രാൻസിന്, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവ എപ്പോഴും അപകടകാരികളായ ടീമുകളാണ്. ഇവർക്കും കിരീടം നേടാനുള്ള സാധ്യതകളുണ്ട്. നോക്കൌട്ട് തലത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അപകടകാരികളായിട്ടുള്ള രണ്ട് ടീമുകളാണ് അർജന്റീനയും ഫ്രാൻസും, അതുപോലെ തന്നെ സ്പെയിനും. ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ച് നോക്കൌട്ട് ഘട്ടം വ്യക്തമാകുമ്പോൾ കിരീട പ്രതീക്ഷകളെ കൂടുതൽ കൃത്യമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഈ ലോകകപ്പിന്റെ ഇത്രയുമുള്ള സന്തോഷവും ലോകം മുഴുവനുള്ള ആരാധകരും ഒക്കെയുള്ള ഈ ഒരു അവസരത്തിലും ചില കറുത്ത ദിനങ്ങളും ലോകകപ്പ് ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സംസ്കാരത്തിനും നമുക്ക് ഫുട്ബോളിനോടുള്ള ചിന്തയ്ക്കും എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു വലിയ സംഭവ വികാസമാണ് അല്ലെങ്കിൽ ഒരു കളിക്കളമാണ് ഫുട്ബോൾ മൈതാനം എന്നുള്ളതും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ, സൊമാലിയയിൽ നിന്നുള്ള ഫിഫ റഫറി ആയിട്ടുണ്ടായിരുന്ന ഓമർ ആർട്ടൺ, അദ്ദേഹത്തിന് ഫിഫ ഈ മത്സരം നിയന്ത്രിക്കുവാനായിട്ടുള്ള അനുവാദങ്ങൾ നൽകി ഫിഫ ലോകകപ്പിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നാൽ ആ ഫിഫ റഫറിക്ക് അദ്ദേഹം സൊമാലിയൻ വംശജനാണെന്ന ഉള്ള അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ അവര് പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ആ സൊമാലിയൻ വംശജൻ എന്നുള്ള രീതിയിൽ ഓമർ ആർട്ടന് US മിയാമി എയർപോർട്ടിൽ പ്രവേശനം നിഷേധിച്ചു. അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു. തിരികെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് എന്ന് കഴിഞ്ഞുണ്ട് വളരെ രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ലോക ഫുട്ബോളിനെ അടുത്തറിയുന്ന, ഹൃദയത്തിൽ ആരാധിക്കുന്ന ഏവർക്കും ഈ ഒരു തിരിച്ചയക്കൽ ഒരു റെഡ് മാർക്കായിട്ട് തന്നെ കിടക്കുന്നു, ഒരു കറുത്ത ദിനമായിട്ട് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ നിൽക്കും. ഈ ലോകകപ്പിന്റെ ഇതുവരെയുള്ള സംഭവങ്ങളിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓമർ ആർട്ടനെ തീർച്ചയായിട്ടും ലോകകപ്പ് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവസരം US നൽകണമായിരുന്നു, കുറച്ചുകൂടെ വിശാല മനസ്കത കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ തിരുവല്ലയും, തിരുവല്ല എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിൽ വളരെ ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 1948 ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ ആയിട്ട്, ഫുട്ബോളിലെ ആദ്യത്തെ മലയാളി ഒളിമ്പ്യനായിട്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ തിരുവല്ല തേൻമഠത്തിൽ തോമസ് വർഗീസ് എന്ന് പറയുന്ന TM വർഗീസ്. തിരുവല്ല പാപ്പൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്നും തിരുവല്ലയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇല്ല എന്നുള്ളത് നമ്മുടെ ഏവരുടെ ഒരു ദുഃഖമാണ്. ഈ ലോകകപ്പ് വേദിയിലെങ്കിലും നമ്മുടെ നഗരസഭയും അല്ലെങ്കിൽ മറ്റ് അതോറിറ്റികളും ഒളിമ്പ്യൻ പാപ്പന് ഒരു സ്മാരകം നിർമ്മിക്കാൻ, നമ്മുടെ പബ്ലിക് സ്റ്റേഡിയത്തിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാവണം എന്ന് ഫുട്ബോൾ പ്രേമികളുടെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥന കൂടെ വയ്ക്കുകയാണ്. സ്റ്റേഡിയത്തിന്റെ വിപുലീകരണത്തിനൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു, അതിന്റെ പുനരുദ്ധാരണത്തിന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. അതോടൊപ്പം ഒളിമ്പ്യൻ പാപ്പന് ഒരു സ്മാരകം കൂടെ നമുക്ക് ഉണ്ടാവണം. തിരുവല്ലയുടെ ഒരു അഭിമാനമാണ് ആദ്യ മലയാളി ഫുട്ബോൾ ഒളിമ്പ്യൻ എന്നുള്ള പേര് തിരുവല്ലയുടെ സ്വന്തം മണ്ണിൽ ലഭിക്കുമ്പോൾ. തിരുവല്ല പാപ്പനെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നമ്മുടെ തിരുവല്ലയിലെ ക്ലബുകളും സ്കൂളുകളും എല്ലാവരും എല്ലാ സംഘടനകളും ഫുട്ബോളിന്റെ ലഹരിയിൽ നാടുതണുതിയുടെ ഫ്ലക്സ് വെച്ച്, അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരു ഉത്സവ ലഹരിയിലാണ് ലോകകപ്പ് ഫുട്ബോളിൽ. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമാണ് നടക്കുന്നതെങ്കിലും അത് തിരുവല്ലയിലാണ് നടക്കുന്നതെന്നുള്ള ഒരു വലിയ വികാരം നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ഫുട്ബോൾ വിരുന്ന്, അല്ലെങ്കിൽ ഒരു നല്ല ഫുട്ബോൾ വസന്തകാലം ആശംസിക്കുന്നു. നമ്മുടെ ഈ രാത്രികൾ പലതും ഉറങ്ങാത്ത രാത്രികളാണ്, എന്നിരുന്നാലും എല്ലാവരും കളികൾ കാണുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അതുവരെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഫുട്ബോൾ ആശംസിച്ചുകൊണ്ട് നല്ല ഒരു മാനസിക സന്തോഷവും ഒരു റീജനറേഷൻ കൂടെ ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു ഓൾ.
3: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കാട് തേടി, കടൽ താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
2: സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: സീറോ ഡെലിവറി.
2: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 புளிமூட்டில் சில்க்ஸ்,
1: புளிமூட்டில் சில்க்ஸ் திருவெல்லா அல்மாரா பை புளிமூட்டில் சில்க்ஸ் கொச்சி. காடு தேடி கடலு தாண்டி காணாத்த காட்சிகள் தேடி ஒரு சஞ்சாரம்.
2: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. പഴമയുടെ മാധുര്യം തുളുമ്പുന്ന ഒരുപിടി പഴയ ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഒപ്പമുള്ളത് ഞാൻ ആർ ജെ അപർണ. ഇന്ന് നിശാഗന്ധിയിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് തവണ നിശാഗന്ധിയിൽ ഈ ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഗാനത്തിനോടുള്ള ഇഷ്ടം അത്രമേൽ പ്രിയപ്പെട്ടതാണല്ലേ. അത്രയും മനോഹരമായിട്ടുള്ളൊരു ഗാനമാണിത്. 1973 പ്രദർശനശാലകളിൽ എത്തിയ അച്ചാണി എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. പി ഭാസ്കരനാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷു. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ചേർന്നിട്ടാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

തുല്യ കലാകാരിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രമായിരുന്നു കള്ളിച്ചെല്ലമ്മ. 1969 കേട്ടോ ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തിയത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പെണ്ണിന്റെ കഥയായിരുന്നു ചിത്രം നമ്മളോട് പറഞ്ഞത്. ഈ ചിത്രത്തിലെ കരിമുകിൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഈ ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിലൂടെ.

കാലഘട്ടത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ചില ഗാനങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് തിന്നി വീണു പോവാറുണ്ടല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെയാണ് നിശാഗന്ധിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പൊന്നുഷസിൻ ഉപവനങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. വിഷുക്കണി എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. 1977 ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് സനിൽ ചൗധരിയാണ് കേട്ടോ ഈണം പകർന്നിരിക്കുന്നത്. പി ജയചന്ദ്രന്റെ ശബ്ദമാധുര്യത്തിൽ നമുക്ക് ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടല്ലേ. 1972 കേട്ടോ ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ ഈ ചിത്രത്തിലെ സീത പക്ഷി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. വയലാറിന്റെ വരികളാണ് ജി ദേവരാജൻ മാഷിന്റെ സംഗീതം, പി സുശീലാമ്മയുടെ ശബ്ദമാധുര്യം. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിഴലാട്ടം. ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് കേട്ടോ യക്ഷഗാനം മുഴങ്ങി എന്ന് തുടങ്ങുന്നത്. ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടും ഈ ഒരു പാട്ടിന്റെ പുതുമ ഇന്നും മാറിയിട്ടില്ല എന്നതാണ് സത്യം. അത്രമേൽ ആരാധകരാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന് ഇന്നുമുള്ളത്. അതും തലമുറ വ്യത്യാസമന്യേ. വയലാറിന്റെ വരികളാണ്, സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷ്, ആലാപനം സുശീലാമ്മയും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

1972 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒരു സുന്ദരിയുടെ കഥ. നമ്മൾ ഇതിനോടകം തന്നെ ഒരു ഗാനം ഈ ചിത്രത്തിലെ കേട്ട് കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതേ ചിത്രത്തിലെ അരയിൽ ഒറ്റമുണ്ടെടുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. വയലാറാണ് കേട്ടോ ഈ മനോഹരമായ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷ്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. ഈ ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിലൂടെ.

1973 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ. ഈ ചിത്രത്തിലെ മുത്തുച്ചിപ്പി തുറന്നോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ശൈന്ദിയിൽ ഇനി അടുത്തത് ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ ഒരുങ്ങിയിരിക്കുന്നത്. MS ബാബുരാജിന്റെ ഈണമാണ്. പി സുശീല, പി ജയചന്ദ്രൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം കൃഷ്ണപക്ഷ കിളി ചിലച്ചു എന്നതാണ്. ചിത്രം നഖങ്ങൾ. വയലാറിന്റെ വരികളാണ് സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷും, പി മാധുരി, യേശുദാസ് എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിനായി കാത്തവർക്ക് നിശാഗന്ധിയിൽ ഇനി അടുത്തതായി

1967 പുറത്തിറങ്ങിയ ചിത്രമാണ് അഗ്നിപുത്രി. ഈ ചിത്രത്തിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ നിശാഗന്ധിയിൽ ഇനി അടുത്തത്. വയലാറിന്റെ വരികളാണ്, MS ബാബുരാജന്റെ ഈണം, സുശീലാമ്മയുടെ ശബ്ദം. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1971 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു കര കാണാ കടലല എന്നത്. ഈ ചിത്രത്തിലെ കാറ്റു വന്നു കള്ളനെ പോലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഗന്ധിയിൽ ഇനിയെടുത്തത്. വയലാറാണ് ഈ ഒരു ഗാനത്തിന്റെയും വരികൾ ഒരുക്കിയിരിക്കുന്നത്. ഈണം പകർന്നിരിക്കുന്നത് ദേവരാജൻ വാഷു, ആലപിച്ചിരിക്കുന്നത് പി സുശീലാമയാണ് കേട്ടോ. ഈ മധുര മനോഹരമായ ഗാനം നിങ്ങൾക്ക് ഏകിക്കൊണ്ട് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായത്തിൽ നിന്നും വിട പറയുന്നു ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.